ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു യാത്ര പോയി. തമിഴ്നാട്ടിലെ പാടങ്ങൾക്കിടയിലൂടെ യാത്ര പോകുമ്പോൾ ആ പാടത്ത് അകലെ നിന്ന് നോക്കിയാൽ കട്ടുറുമ്പ് പോലെ ജോലിയെടുക്കുന്ന കുറേ മനുഷ്യരെ കണ്ടു. ആ മനുഷ്യരെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ ചില ചിന്തകൾ കടന്നുപോയി. സ്വന്തം ജീവിതത്തെക്കുറിച്ച് പരിതപിക്കുന്നവരോട് എനിക്ക് പരിതാപം തോന്നി. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെടുമ്പോൾ വല്ലാതങ്ങ് പരിതപിക്കുന്നവരുണ്ട്. അല്പം കടം വരുമ്പോൾ, അല്പം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ മകൻ പഠിക്കാതാകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്ത് സന്ദർശനത്തിന് പോകാൻ കഴിയാതെ വരുമ്പോൾ ഒക്കെ ഇതെന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, എന്തൊരു ജീവിതമാണ് എന്നൊക്കെ പറയുന്നവരോട് ആ പാടത്ത് പണിയെടുക്കുന്ന മനുഷ്യരെ കണ്ടപ്പോൾ എനിക്ക് പരിതാപം തോന്നി. എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ജോലി ചെയ്യുന്ന മണിക്കൂറുകൾ വല്ലാതെ എണ്ണി പറയുന്നവർ നമ്മുടെ നാട്ടിലൊക്കെയുണ്ട്. അല്പം വെയിൽ കൊണ്ടാൽ, അല്പം പാടുപെട്ടാൽ എന്തോ മഹാകാര്യം ചെയ്തതുപോലെ, അവരോടും എനിക്ക് പരിതാപം തോന്നി. ആഹരിച്ചും കുടിച്ചും ആസ്വദിച്ച് ആഹ്ലാദിക്കുന്നവർ, ഇതിൻ്റെ പിന്നിലെ കഷ്ടപ്പാട് ഓർക്കാത്ത ഞാനും നിങ്ങളും ഉൾപ്പെടെ എത്രയോ മനുഷ്യരുണ്ട്. അരിയുടെ വിലയെക്കുറിച്ച് മാത്രം കുറ്റം പറയുകയും അല്ലെങ്കിൽ വാങ്ങുന്ന ഭക്ഷ്യവസ്തുക്കളുടെ വിലയെക്കുറിച്ചും അതിൻ്റെ രുചിയെക്കുറിച്ചും മാത്രം അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളവരെ ഓർക്കാത്തവരെക്കുറിച്ചും എനിക്ക് പരിതാപം തോന്നി. പിന്നീട് തോന്നിയത് സ്വന്തം ജീവിതത്തെക്കുറിച്ച് മാത്രം ഓർക്കുകയും മറ്റുള്ളവരെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാത്തവരെക്കുറിച്ചുമാണ്. അങ്ങനെയുമുള്ള ഒത്തിരി മനുഷ്യരുണ്ട് ഇവിടെ. എൻ്റെ നേട്ടം, എൻ്റെ ലാഭം, എൻ്റെ സന്തോഷം, എൻ്റെ സുഖം അല്ലാതെ മറ്റുള്ളവരെക്കുറിച്ച് എന്തു പറയാനാണ്, എന്തോർക്കാനാണ്, എന്തു മിണ്ടാനാണ്? ഇങ്ങനെയൊക്കെയുള്ളവരോട് സഹതാപവും പരിതാപവും അല്ലാതെ മറ്റെന്താണ് തോന്നേണ്ടത്? എല്ലാ കാഴ്ചകളിലും ആ കാണുന്ന കാഴ്ചകൾക്കപ്പുറത്തുള്ള ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂടി നോക്കുവാൻ ആകേണ്ടത് അനിവാര്യമാണ്. അത് എനിക്കും നിങ്ങൾക്കുമുള്ള ഉണർത്തലുമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. സൌജന്യമായി ഭൂമി വിട്ടു നൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി PK ബഷീർ. ഏഷ്യൻ ഗെയിംസിൽ 76 മെഡലുകളുമായി ഇന്ത്യ 5ാം സ്ഥാനത്ത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും ക്രമക്കേടുകളും പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം സ്വീകരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. അമേരിക്കയിലെ മിൽവാക്കിയിൽ സമാപിച്ച G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് ആവശ്യം ഉന്നയിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
1: ഉൽപാദന വിതരണ ശൃംഖലകളുടെ വൈവിധ്യവൽക്കരണം അനിവാര്യമാണെങ്കിലും അത് WTO നിയമങ്ങൾക്ക് പുറത്തുള്ള നടപടികൾക്കോ വികസ്വര രാജ്യങ്ങൾക്കുമേൽ ഭാരം അടിച്ചേൽപ്പിക്കുന്നതിനോ കാരണമാകരുതെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ചില രാജ്യങ്ങൾ നൽകുന്ന സബ്സിഡികളും പിന്തുണയും ഉൽപ്പന്നങ്ങൾ തുച്ഛമായ വിലക്ക് ലഭ്യമാക്കുന്നതിനും വിപണി അട്ടിമറിക്കുന്നതിനും കാരണമാകുന്നുണ്ടെന്ന ആശങ്ക യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വൻകിട സമ്പദ് വ്യവസ്ഥയാണെന്നും 140 കോടി ജനങ്ങളുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമ്പദ് വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ നിർമ്മാണശേഷി ആഭ്യന്തരവും ആഗോളവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണെന്നും G20 അധ്യക്ഷത ചൂണ്ടിക്കാണിച്ച മേഖലകളിൽ ഇന്ത്യക്ക് അമിത ഉൽപാദന ശേഷി ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യോഗത്തിനിടെ ഓസ്ട്രേലിയ, സൌദി അറേബ്യ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലെ വാണിജ്യമന്ത്രിമാരുമായി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി.
0: ഇന്ധനവിലയിലെ കുതിച്ചുചാട്ടം കുറയ്ക്കുന്നതിന് 4 മാസത്തിനകം 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. 20 ദിവസത്തിനകം തന്നെ ആദ്യഘട്ട ഡീസൽ ലഭ്യമാക്കും. ഇറാനുമായുള്ള സംഘർഷം 8 മാസത്തോളമായി തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലും ഇന്ധനവില കുത്തനെ വർദ്ധിച്ച സാഹചര്യത്തിലാണ് G7 രാജ്യങ്ങളുടെ തീരുമാനം. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ വിപണിയിലിറക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ട്രംപും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനം വന്നത്. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി യുവാക്കൾക്കിടയിൽ പാരസ്പര്യം ശക്തിപ്പെടുത്തുന്നതിനും ദേശീയോദ്ഗ്രഥനം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന യുവസംഘം 7ാം ഘട്ടത്തിന് തുടക്കമായി. വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സാംസ്കാരിക പാരമ്പര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വികസന സംരംഭങ്ങൾ എന്നിവ നേരിട്ടറിയാൻ യുവാക്കൾക്ക് അവസരം നൽകുന്ന പദ്ധതിയാണ് യുവസംഘം. സിക്കിം രാജസ്ഥാൻ എക്സ്ചേഞ്ച് പരിപാടിയുടെ ഭാഗമായി യുവസംഘം 7ാം ഘട്ടത്തിലെ ആദ്യ യാത്ര കഴിഞ്ഞ മാസം 25 സിക്കിം സർവകലാശാലയിൽ നിന്ന് ആരംഭിച്ചിരുന്നു. രാജസ്ഥാനിലെ പരിപാടികൾക്ക് IIT ജോധ്പൂർ ആണ് ആതിഥേയത്വം വഹിക്കുന്നത്. കഴിഞ്ഞ മാസം 29 ജോധ്പൂരിലെത്തിയ സിക്കിം പ്രതിനിധി സംഘം മെഹ്റൻഗഡ് കോട്ട സന്ദർശിക്കുകയും ജോധ്പൂരിലെ മുൻ മഹാരാജാവായ ഗജ് സിംഗ് 2ാമനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ശുചിത്വം എന്നത് കേവലം വൃത്തിയാക്കൽ എന്നതിൽ നിന്ന് മാറി നല്ല ഭരണ സംസ്കാരത്തിന്റെയും പൊതുവിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും സ്ഥിരമായ ശീലമായി മാറിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രത്യേക ക്യാമ്പയിൻ 6.0 തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014 ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ശുചിത്വ ആഹ്വാനം പിന്നീട് ജനകീയ പ്രസ്ഥാനമായും സർക്കാർ ഓഫീസുകളിലെ ഔദ്യോഗിക ശീലമായി മാറിയെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പഴയ ഫയലുകൾ, ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ, ഇ വേസ്റ്റുകൾ എന്നിവ നീക്കം ചെയ്യുന്ന തലത്തിലേക്ക് ഈ ക്യാമ്പയിൻ വളർന്നു. ചടങ്ങിനോടനുബന്ധിച്ച് CSIR ആസ്ഥാനത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്കും ഒപ്പുശേഖരണത്തിനും മന്ത്രി നേതൃത്വം നൽകി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നെതർലാൻഡ്സ് കൃഷിമന്ത്രി സിൽവിയോ എർക്കൻസുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. കാർഷിക മേഖലയിലെ നിലവിലുള്ള സഹകരണം വിലയിരുത്തുന്നതിനും പുതിയ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുന്നതും യോഗത്തിൽ ചർച്ചയായി. ആധുനിക സാങ്കേതികവിദ്യ, നവീകരണം, വിവരവിനിമയം എന്നിവയിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രിമാർ അറിയിച്ചു. കൃഷി, ഹോർട്ടിക്കൾച്ചർ മേഖലകളിൽ 25 MW കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ പുരോഗതി ചർച്ചയായി. കാർഷിക നവീകരണ രംഗത്ത് പുതിയ സാധ്യതകൾ കണ്ടെത്തുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. സൌജന്യമായി ഭൂമി വിട്ടുനൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രഥമ

0: എന്നും ഇത്തരം പ്രതിസന്ധികൾ ആവർത്തിക്കാതിരിക്കാൻ ഭൂമി ഉറപ്പാക്കാതെ പുതിയ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. പാർട്ടി പ്രവർത്തകർക്കെതിരെ പോലീസ് ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കുകയാണെന്ന് ആരോപിച്ച് ബിജെപി സംസ്ഥാന നേതൃത്വം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. സംസ്ഥാനത്ത് നടന്ന അക്രമ സംഭവങ്ങളിൽ പോലീസ് സ്വീകരിച്ച തെറ്റായ നടപടികൾ ഡിജിപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഡിജിപി രവത ചന്ദ്രശേഖറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചു. കോൺഗ്രസുകാർ നടത്തുന്ന അക്രമങ്ങൾക്കും അഴിഞ്ഞാട്ടങ്ങൾക്കും പോലീസ് പരസ്യമായി കൂട്ടുനിൽക്കുന്നു എന്നാണ് ബിജെപി ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് സിപിഐഎം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ഇന്നലെ വൈകിട്ട് ഇരു കൂട്ടരുടെയും പ്രതിഷേധ പ്രകടനത്തിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിനിടെ നഗരസഭാ അധ്യക്ഷനെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് ശ്രീകണ്ഠപുരത്ത് യുഡിഎഫ് പ്രഖ്യാപിച്ച പകൽ ഹർത്താൽ തുടങ്ങി. വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ. ഹർത്താലിൽ നിന്ന് വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് എന്നിവയിൽ ഇന്നലെ 6 സ്വർണ്ണ മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കി. വനിതകളുടെ ഹോക്കിയിൽ ചൈനയെ എതിരില്ലാത്ത ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. 44 വർഷത്തിനുശേഷം വനിതാ ഹോക്കിയിൽ ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം. 16 സ്വർണവും 25 വെള്ളിയും 35 വെങ്കലവും ഉൾപ്പെടെ 76 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 5 സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ന് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെയും പുരുഷ വിഭാഗം ഹോക്കി ഫൈനലിൽ ഇന്ത്യ മലേഷ്യയെയും നേരിടും. സെയിലിംഗിൽ മാഹി വർമ്മ, കൈഡിയ എന്നിവരും ചേർന്ന് ഫൈനൽ മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. ഗെയിംസ് നാളെ സമാപിക്കും. സമാപനത്തിൽ നീരവ് ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. മെഡൽ നേട്ടം രാജ്യത്തിന് മുഴുവൻ അഭിമാനവും സന്തോഷവും നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യൻ ഗെയിംസിലെ മെഡൽ ജേതാക്കൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്കെത്താൻ സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയുണ്ടാകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ വിദർശ കെ വിനോദിന് ജന്മനാടായ കോഴിക്കോട് തിരുവമ്പാടിയിൽ നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മെഡൽ ജേതാക്കൾക്ക് ജോലിയും തുടർന്നുള്ള പിന്തുണയും നൽകുന്ന കാര്യം കഴിഞ്ഞ മന്ത്രിസഭായോഗം വിശദമായി ചർച്ച ചെയ്തുവെന്ന് മന്ത്രി പറഞ്ഞു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് വിദർശയെ യുസിമുക്കിൽ നിന്നും തിരുവമ്പാടി ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ആനയിച്ചത്. നാടിന്റെ അഭിമാനമായ പ്രിയതാരത്തെ കാണാനും അഭിവാദ്യം അർപ്പിക്കാനുമായി നൂറുകണക്കിന് ആളുകളാണ് വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയത്. സ്വീകരണ സമ്മേളനത്തിൽ വിദർശയ്ക്ക് സ്വർണ്ണപ്പതക്കം സമ്മാനിച്ചു. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ന്യൂ ചണ്ഡീഗഡിലാണ് മത്സരം. ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് മത്സരങ്ങൾ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. അണ്ടർ 23 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. 10,000 മീറ്റർ ഓട്ട മത്സരത്തോടെ രാവിലെ മീറ്റിന് തുടക്കമായി. 28 ഇനങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും. മീറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കൊല്ലം കോർപ്പറേഷൻ മേയർ എ കെ ഹഫീസ് നിർവഹിച്ചു. സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കറ്റ് എഫ് സിക്ക് ജയം. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മലപ്പുറം എഫ് സിയെ ഷൂട്ടൌട്ടിൽ 3-4 ഗോളിനാണ് കാലിക്കറ്റ് പരാജയപ്പെടുത്തിയത്. നാളെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സിയും കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയും ഏറ്റുമുട്ടും. ബ്രിട്ടീഷ് ഇന്ത്യൻ ചെസ് പ്രതിഭയായ ബോധാന ശിവാനന്ദൻ വിമൻ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരമെന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടി. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന 46th ചെസ് ഒളിമ്പ്യാഡിലാണ് ലണ്ടൻ സ്വദേശിയായ ഈ 11-കാരി ചരിത്ര നേട്ടം കൈവരിച്ചത്. കാസർകോട് മാണിയാട്ട് കോറസ് കലാസമിതി സംഘടിപ്പിക്കുന്ന 13th എൻ പിള്ള സ്മാരക സംസ്ഥാന നാടക മത്സരത്തോടനുബന്ധിച്ച് സിനിമാ നാടക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ഭരതനും നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് പൌർണമി ബി ശങ്കറും പുരസ്കാരത്തിന് അർഹരായി. സിപിഐഎം വിപുലീകൃത മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് പൊന്നാനിയിൽ തുടങ്ങും. രാവിലെ പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും ക്രമക്കേടുകളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം സ്വീകരിക്കണമെന്ന് G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ധനവിലയിലെ കുതിച്ചുചാട്ടം കുറയ്ക്കുന്നതിന് 4 മാസത്തിനകം 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. സൌജന്യമായി ഭൂമി വിട്ടുനൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി പി കെ ബഷീർ. ഏഷ്യൻ ഗെയിംസിൽ 76 മെഡലുകളുമായി ഇന്ത്യ 5 സ്ഥാനത്ത്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ. 2.2.

0: വാകപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ക്യാൻസർ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള കോംപ്രിഹെൻസീവ് ബ്രസ്റ്റ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗായിക കെ എസ് ചിത്ര നാളെ നിർവഹിക്കുന്നു. ലോക പ്രശസ്ത ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ എം വി പിള്ള ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. ഡോക്ടർ കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം.

മാസം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: ഷിപ്പിംഗ് കോർപ്പറേഷന്റെ പങ്ക് നിർണായകമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധന വില നിയന്ത്രിക്കാൻ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച് G7 രാജ്യങ്ങൾ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. 16 സ്വർണം ഉൾപ്പെടെ 76 മെഡലുകളുമായി ഇന്ത്യ 5ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും 140 കോടി ജനങ്ങളുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപാദന ശേഷിയാണ് രാജ്യത്തിനുള്ളതെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിലെ മിൽക്കോയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോള വ്യാപാര മേഖലയിലെ പ്രതികൂല സാഹചര്യങ്ങളെ ചെറുക്കുന്നതിന് ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾക്ക് വിധേയമായുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: തടസ്സമില്ലാത്തതും സുതാര്യവുമായ നിയമാധിഷ്ഠിത വ്യാപാര സംവിധാനത്തെയാണ് G20 രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം ആശ്രയിച്ചിരിക്കുന്നതെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ചില രാജ്യങ്ങളുടെ വ്യാപാര വിരുദ്ധ നിലപാടുകൾ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കുന്നതിനും അന്യായമായ വില നിർണയത്തിനും കാരണമാകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഉൽപാദനത്തിന്റെയും വിതരണ ശൃംഖലയുടെയും വൈവിധ്യവൽക്കരണം അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇത് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് പുറത്തുള്ള നടപടികൾക്കോ വികസ്വര രാജ്യങ്ങളുടെ മേൽ ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുന്നതിനോ ഉപയോഗിക്കരുത്. വികസ്വര രാജ്യങ്ങൾക്ക് വ്യവസായവൽക്കരണത്തിനുള്ള നയപരമായ സ്വാതന്ത്ര്യമുണ്ടായിരിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓസ്ട്രേലിയ, സൌദി അറേബ്യ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായും ശ്രീ ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രോഗനിർണയം, ചികിത്സ തുടങ്ങി വൈദ്യശാസ്ത്ര മേഖലകളിൽ റോബോട്ടിക്സ് ഒരു പ്രധാന ഘടകമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സൊസൈറ്റി ഓഫ് റോബോട്ടിക് സർജറിയുടെ അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാവിയിൽ റോബോട്ടിക് മെഡിസിൻ, റോബോട്ടിക് കാർഡിയോളജി എന്നിവയും നിലവിൽ വരുമെന്ന് മന്ത്രി പറഞ്ഞു. റോബോട്ടിക് സർജറിയെ സ്ഥാപനപരമായ പഠനം, അക്കാദമിക് മേഖല എന്നിവയുടെ ഭാഗമാക്കിയതിന് സംഘാടകരെ അദ്ദേഹം അഭിനന്ദിച്ചു. ആന്ധ്രാപ്രദേശിനെ ഉദ്യാന കൃഷിയുടെ സുപ്രധാന കേന്ദ്രമായി വികസിപ്പിക്കുന്നതിന് സംസ്ഥാനവുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയിൽ റായലസീമ ഗ്ലോബൽ ഹോർട്ടികൾച്ചറൽ ഹബ് പദ്ധതിയുടെയും ഇന്ത്യ സ്കൂൾ ഓഫ് അഗ്രികൾച്ചറലിന്റെയും ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. 10 ജില്ലകളിലായി വ്യാപിച്ചുകിടക്കുന്ന ഗ്ലോബൽ ഹോർട്ടികൾച്ചർ ഹബ് മാങ്ങ, വാഴപ്പഴം, തക്കാളി, മാതള നാരങ്ങ തുടങ്ങിയ വിളകളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കും. ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തോടെ 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കുക. കപ്പൽ നിർമ്മാണത്തിലും സമുദ്രമേഖലയിലെ ശേഷി വികസനത്തിലും ഇന്ത്യയെ സ്വയം പര്യാപ്തവും മത്സരക്ഷമതയുമുള്ള രാജ്യമാക്കി മാറ്റുന്നതിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഷിപ്പിംഗ് കോർപ്പറേഷന്റെ 65ാം വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഊർജ്ജ വ്യാപാര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ, പ്രത്യേകിച്ച് സമീപകാലത്തുണ്ടായ ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ SCI വഹിച്ച പങ്കിനെ മന്ത്രി സോനോവാൾ അഭിനന്ദിച്ചു.
2: Shipping Corporation of India has completed 65 years successfully. 1961 it started the journey through the sea to carry the responsibility of the nation, to serve the nation, Bharat Mata.
0: 1961 19 കപ്പലുകളുമായി പ്രവർത്തനം ആരംഭിച്ച ദേശീയ ഷിപ്പിംഗ് കോർപ്പറേഷൻ നിലവിൽ 5.26 ദശലക്ഷം ഡെഡ് വെയ്റ്റ് ടൺ മൊത്തം ശേഷിയുള്ള 58 കപ്പലുകളാണ് പ്രവർത്തിപ്പിക്കുന്നത്. നാവികസേന കമാൻഡർമാരുടെ ഉച്ചകോടിയുടെ 2ാം പതിപ്പ് ന്യൂഡൽഹിയിൽ സമാപിച്ചു. 3 ദിവസം നീണ്ടുനിന്ന യോഗത്തിൽ ലോജിസ്റ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള സ്വയം നിയന്ത്രിത സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം ചർച്ചയായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സൈനിക മേധാവി ജനറൽ NS രാജസുബ്രഹ്മണി, കരസേനാ മേധാവി ജനറൽ ധീരജ് സേത് എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില നിയന്ത്രിക്കുന്നതിനായി 4 മാസത്തിനുള്ളിൽ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച് G7 രാജ്യങ്ങൾ. ഇതിൽ വലിയൊരു ഭാഗം ആദ്യ 20 ദിവസത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കും. അമേരിക്കയിൽ ഡീസൽ വില റെക്കോർഡ് നിലവാരത്തിലെത്തിയത് ട്രംപ് ഭരണകൂടത്തിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ വിട്ടുനൽകാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ വടക്കു കിഴക്കൻ മേഖലയിലെ വികസനങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഒരു റിപ്പോർട്ട്.
1: ഊർജ്ജം, അടിസ്ഥാന സേവനങ്ങൾ, ഉപജീവന മാർഗ്ഗങ്ങൾ എന്നിവയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായ പുരോഗതി മേഖലയുടെ വികസനം ത്വരിതപ്പെടുത്തുകയാണ്. ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങളിലുണ്ടായ മുന്നേറ്റം രാജ്യത്തിന്റെ മറ്റിടങ്ങളുമായി മേഖലയെ പരസ്പര ബന്ധിതവുമാക്കി. പാരിസ്ഥിതികമായ പരിഗണനകൾക്കും പ്രാദേശിക സമൂഹങ്ങളോടുള്ള ആദരവിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നയപരമായ പിന്തുണയും തുടർച്ചയായ നിക്ഷേപവും ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സഹായിച്ചു. സന്തുലിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്നതുമായ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ വടക്കുകിഴക്കൻ മേഖലയുടെ തുടർ പുരോഗതി നിർണായകമായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ശുചിത്വ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാമ്പയിനിൽ ഇതുവരെ 13,000-ലധികം വോളണ്ടിയർമാർ പങ്കെടുത്തതായി അദ്ദേഹം അറിയിച്ചു. ഇതിലൂടെ 32 മെട്രിക് ടണ്ണിലധികം മാലിന്യം നീക്കം ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിലുണ്ടായ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കവെ ഊഹാപോഹങ്ങളും അപൂർണമായ നിഗമനങ്ങളും പ്രചരിപ്പിക്കരുതെന്ന് യുഎഇ അധികൃതർ മുന്നറിയിപ്പ് നൽകി. സംഭവ സമയത്ത് വിമാനം സുരക്ഷിതമായി നിലത്തിറക്കാൻ സഹായിച്ച ക്യാപ്റ്റൻ സ്മിത്ത്, മറ്റ് പൈലറ്റുമാർ, ക്യാബിൻ ക്രൂ, യാത്രക്കാർ എന്നിവർക്ക് ഫ്ളൈ ദുബായ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗെയ്ത് അൽ ഗെയ്ത് നന്ദി രേഖപ്പെടുത്തി. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ 16 സ്വർണവും 25 വെള്ളിയും 35 വെങ്കലവും ഉൾപ്പെടെ 76 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 5 സ്ഥാനത്താണ് ഇന്ത്യ. ഇന്നലെ ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് എന്നിവയിലായി 6 സ്വർണ മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. 44 വർഷത്തിന് ശേഷമാണ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയുടെ സ്വർണ നേട്ടം. മെഡൽ നേടിയ വനിതാ ഹോക്കി ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഇന്ന് നടക്കുന്ന പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. പുരുഷന്മാരുടെ ഹോക്കി ഫൈനലിൽ മലേഷ്യയാണ് ഇന്ത്യയുടെ എതിരാളി. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാക വാഹകയാകും. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2 പഞ്ചാബിലാണ് മത്സരം. 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ തന്നെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് മീറ്റിന്റെ ഭാഗമായ മത്സരങ്ങൾ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. അണ്ടർ 23 ചാമ്പ്യൻഷിപ്പിന്റെ മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. 10,000 മീറ്റർ ഓട്ട മത്സരത്തോടെ മീറ്റിന് തുടക്കമായി. 28 മത്സരങ്ങളുടെ ഫൈനൽ ഇന്ന് നടക്കും. കേന്ദ്ര കാർഷിക കർഷക ക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നെതർലൻഡ്സ് കാർഷിക മന്ത്രി സിൽവിയോ എർക്കൻസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നവീന ആശയങ്ങൾ, അറിവുകളുടെ കൈമാറ്റം എന്നിവയിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഇരുരാജ്യങ്ങളും ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വ്യാപാര മേഖലയിലെ പ്രതികൂല സാഹചര്യങ്ങളെ ചെറുക്കുന്നതിന് ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾക്ക് വിധേയമായുള്ള സമീപനമാണ് ആവശ്യമെന്ന് ഇന്ത്യ. രോഗനിർണയം, ചികിത്സ തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിലും റോബോട്ടിക്സ് പ്രധാന ഘടകമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സമുദ്രമേഖലയിലെ ശേഷി വികസനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കി മാറ്റുന്നതിൽ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ പങ്ക് നിർണായകമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില നിയന്ത്രിക്കാൻ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച് G7 രാജ്യങ്ങൾ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ 16 സ്വർണം ഉൾപ്പെടെ 76 മെഡലുകളുമായി ഇന്ത്യ 5 സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

എത്ര നല്ല വരികളാണ് അല്ലേ. ഇത് നിങ്ങളെ കുറിച്ചല്ല, ഇത് നമ്മുടെ ശരത്തിനെ കുറിച്ചാണ് കേട്ടോ. കൂടെ നീ ഇല്ലെങ്കിൽ ശരത്തെ ഇനി ഞാനില്ല. കാരണം നമുക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ കിട്ടിയെന്ന് നമ്മുടെ കൂടെ തന്നെ ഇന്ന് ശരത്തുണ്ട്. അപ്പോൾ ശരത്തിനൊരു നല്ലൊരു ഗുഡ് മോർണിംഗ് ഒക്കെ നേർത്തുകൊണ്ട് നമ്മളിന്ന് ഇവിടെ വന്നതിൻ്റെ കാര്യം എന്താണ്? നമ്മൾ ഇന്ന് എടുക്കുന്ന നമ്മുടെ ഗ്രീറ്റിംഗ്സിൻ്റെ കൂടെ പോകാനാണ്. യെസ്, ഏത് എൻ്റെ റേഡിയോ 91.2 ശനിയാഴ്ചത്തെ പ്രത്യേക പരിപാടിയായ ഗ്രീറ്റിംഗ്സിലേക്ക് എല്ലാ മാന്യമാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഗ്രീറ്റിംഗ്സ് ഇന്ന് കൂടെ ഉള്ളത് അർജുനിതിനാണ്. ശരിക്കും നമ്മൾ ഇത്രയും നാളായിട്ട് ഈ ഗ്രീറ്റിംഗ്സ് എന്താണ്, അല്ലെങ്കിൽ ഗ്രീറ്റിംഗ്സ് കൊണ്ട് ഉദ്ദേശിക്കുക എന്താണ്, ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ. ശരിക്കും നമ്മൾ ഒരാൾക്ക് ഒരു ഗ്രീറ്റിംഗ്സ് അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ വ്യക്തിക്ക് ആശംസകൾ അറിയിക്കുക എന്നാണ്. ഉദാഹരണത്തിന്, ഈ പിറന്നാൾ വിഷ്, വിവാഹം, പുതിയൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു അയാളുടെ ജീവിതത്തിൽ ഒരു നേട്ടം കൈവരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയാൾക്ക് ആശംസകൾ അറിയിക്കുക എന്നതാണ്. അപ്പോൾ നിങ്ങൾ വേഗം നിങ്ങളുടെ ആശംസകൾ, അല്ലെങ്കിൽ ബർത്ത്ഡേ വിഷസൊക്കെ അറിയിച്ചോളൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ആശംസകളൊക്കെ അറിയിച്ചോളൂ. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്: 9544700912. ഇന്ന് ഞാൻ നിങ്ങളെ കുറേ വെള്ളം കുടിപ്പിക്കാനായിട്ട് കുറച്ച് ടാസ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ച് പാട്ട് കേട്ടോളൂ. അപ്പോൾ നമുക്ക് വീണ്ടും വേഗം തിരിച്ചു വരാം ടാസ്ക് ആയിട്ട്. നിങ്ങൾ നിങ്ങളുടെ കോളുകൾക്കായിട്ട്, നിങ്ങൾ വിളിക്കാനായിട്ട് വേഗം തന്നെ തയ്യാറായിട്ടിരുന്നോളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് കേൾക്കാം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

നമ്മളങ്ങനെ വീണ്ടും തിരികെ തിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഗ്രീറ്റിംഗ്സിൽ എന്തൊക്കെയാണ് നമുക്ക് വിഷസായിട്ട് അറിയിക്കാൻ പറ്റുന്നത്, അതായത് നിങ്ങളുടെ ബർത്ത്ഡേ വിഷസ്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷ നിമിഷങ്ങൾ, നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാം. അപ്പോൾ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കേക്ക് കട്ട് ചെയ്യുമ്പോൾ, അതായത് ബർത്ത്ഡേ ആകുമ്പോൾ എന്തായാലും കേക്ക് കട്ട് ചെയ്യും, അപ്പോൾ നമ്മളൊരു പാട്ട് പാടും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ, ഈ പാട്ടിനൊരു ചരിത്രമുണ്ട്. അത്ര നിസ്സാരക്കാരനൊന്നുമല്ല, കുറച്ച് ചരിത്രമുള്ള ആളാണ് കേട്ടോ. 1998 ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം ഇംഗ്ലീഷ് ഭാഷയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആൾക്കാർ പാടി നടക്കുന്നൊരു പാട്ടാണ് ഈ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നത്. കുറഞ്ഞത് 18 ഭാഷകളിൽ ഇത് തർജ്ജം ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലെ ഒരു കിൻഡർ ഗാർഡൻ സ്കൂളിലാണ് ഈ പാട്ടിൻ്റെ തുടക്കം. അതായത് ആ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിരുന്ന പാറ്റീസ് മിൽ സ്മിത്ത് ഫില്ലും അവരുടെ സിസ്റ്റർ ആയിട്ടുള്ള മിൽഡ്രഡ് എച്ച് ജെ ഹിൽസും അവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ പാട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ കുട്ടികൾക്ക് പാടാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഗുഡ് മോർണിംഗ് ടു ആൾ എന്നൊരു പാട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ കുട്ടികൾ പാട്ടൊക്കെ പാടി പാടി പാടി അവിടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ അതിൻ്റെ വരികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഗുഡ് മോർണിംഗ് ടു ആൾ എന്ന് മാറ്റിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നാക്കി. കണ്ടോ, ഒരു പാട്ട് വന്ന വഴിയേ. അപ്പോൾ പറഞ്ഞു തന്നത് നമ്മൾ മറക്കണ്ട, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേ വിഷസ്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ഓർമ്മകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ സന്തോഷ നിമിഷങ്ങൾ, നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളൊക്കെ നമ്മുടെ ഗ്രീറ്റിംഗ്സിലൂടെ അറിയിക്കാം, ബർത്ത്ഡേ വിഷസ്സായിട്ട് പറയാം. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700092. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മുടെ ഗ്രീറ്റിംഗ്സിലെ പ്രധാന പരിപാടിയായിട്ടുള്ള നമ്മുടെ ടാസ്ക്, ഇത്ര നേരം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്, നമുക്ക് ടാസ്കിലേക്ക് പോകാം. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിപ്പിക്കുന്നു, പക്ഷേ അത്ര വെള്ളമൊന്നും കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ടാസ്ക്കൊക്കെയാണ് നമ്മൾ തരുന്നത്. അതായത് ഞാൻ കുറച്ച് സിനിമയിലെ കുറച്ച് ഡയലോഗ് കേൾപ്പിക്കും, അത് പറയുന്നത് ആരാണ് അല്ലെങ്കിൽ ആ സിനിമ ഏതാണ് എന്നൊന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് പറയണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടാസ്ക്കാണ്. എന്തായാലും നിങ്ങൾ ഇതിൽ വിൻ ചെയ്യുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് ടാസ്കിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് വീണ്ടും കേൾക്കാം. അപ്പോൾ നിങ്ങൾ കോൾ വിളിക്കാനായിട്ട് തയ്യാറായിട്ടിരുന്നോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700092.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.

നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ പാട്ടൊക്കെ കേട്ടിരുന്നത് മതി, ഇനി നമുക്ക് കുറച്ച് സംസാരിക്കാം. അതിനായിട്ട് നമ്മൾ വീണ്ടും ഗ്രീറ്റിംഗ്സിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സിൽ ഇത് കൂടെ ഉള്ളത് ആരാണ്? അർജുൻ നിധിനാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, ടാസ്കുകളൊക്കെ നമുക്ക് നേരിടണ്ടേ. നിങ്ങളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അനങ്ങാതിങ്ങിരിക്കാതെ വിളിക്കൂ, നിങ്ങളുടെ ഫോൺ എടുക്കൂ, എന്നിട്ട് കോൾ പാഡ് എടുക്കൂ, എന്നിട്ട് ടൈപ്പ് ചെയ്യൂ 9544707092. വേഗം തന്നെ വിളിച്ചോളൂ. അപ്പം നമ്മൾ ഓ പറഞ്ഞു തരുന്നില്ല, നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, എന്താണ്, പറഞ്ഞോളൂ.
1: നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം.
0: നമസ്കാരം.
1: ഒരു പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാം.
0: തുടങ്ങിക്കോളൂ.

0: ഹലോ നിതിന്, എന്താ വിശേഷം?
1: കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
0: അപ്പൊ നമ്മള് ഗ്രീറ്റിംഗ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാൾക്ക് സർപ്രൈസ് ആ. ചിലർക്ക് അവരുടെ ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോ ചിലർക്ക് സർപ്രൈസ് ആ. കുറച്ച് ഏജ് ഒക്കെ കഴിയുമ്പോഴേ അവരൊന്നും ഓർക്കാറില്ല, മനസ്സിലായ. അപ്പൊ അങ്ങനെ നമുക്കൊരു സർപ്രൈസ് കൊടുക്കുമ്പോ അവർക്ക് ഭയങ്കര
1: സന്തോഷമായിരിക്കും. അടിപൊളിയായിട്ട് തോന്നുന്ന
0: റേഡിയോ കൂടെ കേൾക്കുമ്പോഴോ അല്ലാതെ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് കടന്നു എന്ന് അവർക്ക് ചിലപ്പോ ആരും ഒരു ഒരു ചില അവരുടെ ആ ജീവിതത്തിൽ പോലും അവർക്ക് കിട്ടാത്ത ഏറ്റവും വലിയ ആകാംക്ഷയായിട്ടായിരിക്കും നമ്മൾ കടന്നു ചെല്ലുന്നത്. പക്ഷെ അങ്ങനെ ചെല്ലുമ്പോൾ അവർ നമ്മളെ ഒരിക്കലും മറക്കത്തുമില്ല.
1: അതെ,
0: അവരുടെ ജീവിതത്തിൽ ഒന്നും നമ്മൾ ഓർക്കും. എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ അവരൊക്കെ ഒന്നും അനുഭവിക്കാത്ത ഒരു വ്യക്തികളായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തികളെ കണ്ടു കൊടുക്കുമ്പോഴാണ് ഏറ്റവും വലിയ സർപ്രൈസ്. അവരുടെ ജീവിതത്തിൽ എന്നും ഓർക്കാൻ പറ്റിയ ഒരു മനോഹരമായ നിമിഷമായിരിക്കും അത്.
1: ഇതേപോലെ ആർക്കെങ്കിലും ഒക്കെ സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അറിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമുക്ക് മെസ്സേജ് അയക്കണം കേട്ടോ, ഗ്രീറ്റിംഗ്സിലൂടെ.
0: തീർച്ചയായിട്ടും മെസ്സേജ് അയക്കും. അപ്പം എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. ആർക്കൊക്കെ ഹാപ്പി ബർത്ത്ഡേ ഉണ്ടോ അവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ദൈവം അവർക്ക് നല്ല അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ, ആയുസ് ആരോഗ്യം കൊടുത്ത് ഭൂമി സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്.
0: പറഞ്ഞോ.
1: ഇത്ത സിനിമയൊക്കെ കാണുമോ?
0: സിനിമ കാണാറുണ്ട്,
1: കാണാറുണ്ട്. അതില് നമ്മള് ചില
0: ചില സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം 22 വർഷമായിട്ട് തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട്
1: നമ്മള് ടിവി കാണാറുണ്ട്,
0: ടിവിയിൽ കാണാറുണ്ട്.
1: ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്ത് സീൻസ് അല്ലെങ്കിൽ ആ കോമഡി രംഗങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കും.
0: തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഓർക്കും.
1: ആ അപ്പൊ അപ്പൊ ഇന്നൊരു ഒരു പരിപാടി ഉണ്ട്, അതായത് ഞാൻ ഒരു ഡയലോഗ് കേൾപ്പിക്കും. അതിനാ അത് ഏത് പടത്തിലാണ് അല്ലെങ്കിൽ അത് ആരാണ് ആ ഡയലോഗ് പറയുന്നതെന്ന് പറയണം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക്. ഓർമ്മ കാണും, നമുക്ക് നോക്കാം ഇത്.
2: കുമ്പിടിയല്ലേ?
3: ഉണ്ണിയമ്മയാടോ?
2: കുമ്പിടിയ
3: അല്ല, ഞാൻ കാർത്യായനിയാ.
2: ഇത് ബാലാമണിയാ.
3: താൻ എപ്പോഴാ വന്നേ?
2: കുമ്പിടിയെ പ്രപോയേ
3: ബോധമില്ലാണ്ട് കിടക്കണമെന്ന് കുട്ടി വന്ന് പറ.
1: ഓക്കെ കേട്ടോ, ഡയലോഗ് കേട്ടോ,
0: ഡയലോഗ് കേട്ടോ. ഇത് നമ്മളെ ഇന്നസെന്റ് സാറ് നമ്മളെ കവിർ പെണ്ണമ്മ, പിന്നെ ബാലാമണി അമ്മ, മറ്റേ അവളുടെ പേര് ഞാനങ്ങ്
1: മറന്നുപോയി.
0: ബാലാമണി എന്നുള്ള സിനിമയ്ക്കകത്തല്ല,
1: ബാലാമണി അല്ല, അല്ലല്ല.
0: പിന്നെ അല്ല, വേറെന്താ, കൃഷ്ണ എന്നൊരു പാട്ടുണ്ട് നമ്മളെ സേ ചിത്രപാടി, ഏറ്റവും മനോഹരമായ ഒരു പാട്ടാണ് അതിനകത്ത്.
1: പാട്ടിന് ഈ സിനിമയുടെ പേരുണ്ട്,
0: പേരുണ്ട്. പക്ഷേ ഞാനത് പെട്ടെന്ന് എനിക്കിങ്ങനെ ഓർത്തെടുക്കാനുള്ളൊരു ഇത് കിട്ടുന്നില്ല. പക്ഷെ സംഭവം ഞാൻ ഒത്തിരിയും പ്രാവശ്യം കണ്ടതാണ്.
1: അക്ഷരം പറയാം, നാന്നാണ് ആ അക്ഷരം. നാ
0: നായോ?
1: രണ്ടക്ഷരേ ഉള്ളു.
0: ഞാനിത് കൊറേ നാൾ കൊണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ട സിനിമ. അതിലെ പാട്ട് എനിക്ക്
1: മൂന്നക്ഷരമുണ്ട്.
0: നവ എന്തോ എന്തോ പെട്ടെന്ന് വരുന്നുണ്ട്. പക്ഷെ നമുക്കിങ്ങോട്ട് ഫുള്ളും ഫുള്ളിൽ എത്താൻ പറ്റുന്നില്ല.
1: എന്നിരുന്നാലും കുഴപ്പമില്ല, അതിനകത്ത് അഭിനയിച്ച ആർട്ടിസ്റ്റുകളുടെ പേര് പറഞ്ഞല്ലോ.
0: അതെ, ബാലാമ്മ അവര് അതിനകത്ത് ഏറ്റവും നല്ല അഭിനയം കാഴ്ചവെച്ച നമ്മളെ ഹൃദിക് സാറായ ഹൃദിക് രാജോ, അദ്ദേഹമായിരുന്നു ആ സിനിമയിലെ നായകനും നായിക മറ്റവരായിരുന്നു. എനിക്ക് അവരെ കറക്റ്റ് അവരെ ഫേസൊക്കെ നല്ല ഓർമ്മയിരുന്നു. പക്ഷെ നമ്മള് ആ സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോ അത് നമ്മൾ ശരിക്കും നമ്മുടെ മുന്തി വന്ന് നിൽക്കുന്നതായിട്ട് ആ കഥാപാത്രങ്ങൾ ഇന്നസെന്റ് ഒക്കെ മരിച്ചു. ആ നവ്യ നായർ, നവ്യ നായർ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് കാഴ്ചവെച്ച ഒരു ഇതാണ് അത്. നമ്മൾ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ആ കൃഷ്ണ എന്നുള്ള ഒരു പാട്ട് പാടുന്ന കെ എസ് ചിത്രയുടെ ഏറ്റവും നല്ല ഓക്കെ ഓക്കെ. ഞാനതിങ്ങനെ ബാക്കിൽ, പക്ഷെ എനിക്ക് അങ്ങോട്ട് കറക്റ്റ് കിട്ടുന്നില്ല. ഞാൻ പറയണോ വേണ്ടയോ? നീ കറക്റ്റ് ആവോ? അപ്പൊ അത് ഏറ്റവും നല്ല മനോഹരമായ സിനിമയായിരുന്നു. ആ കൃഷ്ണനെ കുറിച്ചുള്ള പാട്ടൊക്കെ നല്ല നല്ലൊരു ഇതായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. അപ്പൊ ആ സിനിമ കണ്ടവരൊക്കെ നല്ല സന്തോഷം ലഭിച്ചിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു. അതിലെ ആർട്ടിസ്റ്റ് കഥാകൃത്ത് ഫുള്ള് തുടക്കം തൊട്ട് അവസാനം വരെയുള്ള എല്ലാവരും നല്ലൊരു കഥയാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് അഭിനേതാക്കളെല്ലാം നല്ലവരായിരുന്നു. വളരെ മനോഹരമായിരുന്നു ആ സിനിമ. കണ്ടാലും പിന്നെയും പിന്നെയും നമുക്ക് കാണണം തോന്നും. അത് എപ്പോഴും കണ്ടോ. നല്ല നല്ല സിനിമകൾ ഒരുപാടുണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ടിവിയിൽ കാണിക്കുന്നത്.
1: നമ്മൾ കുറെ ഡയലോഗ് ഇങ്ങനെ നമ്മൾ ഓർത്തിരിക്കും. അതെ,
0: അവരുടെ പക്ഷെ ഒരു കാര്യമുണ്ട്, ഡയലോഗിന്റെ അല്ല മെയിൻ ആയിട്ട്. ആ അഭിനയിക്കുന്ന അഭിനേതാക്കൾ നമ്മളെ ജീവിതത്തിൽ ശരിക്കും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്കിപ്പോ തോന്നുന്ന ഓരോ കഥാപാത്രങ്ങൾ വളരെ വിലപ്പെട്ടതായിരിക്കുമല്ലോ അവരുടെ
1: ജീവിതത്തിൽ.
0: ഇന്നത്തെ ദിവസം വളരെ ഹാപ്പിയാണ്. ഞാന് ഒന്നിനെയും കുറിച്ച് ചിന്തിക്കാറില്ല. ഞാൻ രാവിലെ എണീക്കും, ഈശ്വരനോട് പ്രാർത്ഥിക്കും ഇന്നത്തെ ദിവസം നല്ലതായിരിക്കണേന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ റേഡി കേൾക്കും. റേഡി 6 മണിയാകുമ്പോൾ ഫോൺ ആക്കുന്നതാ. റേഡി കേൾക്കുന്ന വെച്ചാൽ നമ്മളെ ശരത്തൂട്ടൻ ഏറ്റവും നല്ല മനോഹരമായ പാട്ട് ഒക്കെ ഇട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കുളിർമയുടെ
1: വെളിപ്പിക്കുകയാണ്. ശരത്തിനെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്,
0: ശരത്തിനിപ്പോ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു. ശരത്ത് എല്ലാം പേഴ്സണാലിറ്റി ആയിട്ട് വളരെ മുഖത്ത് വളരെ പ്രസരിപ്പോടെ വളരെ സന്തോഷത്തോടെ സൂപ്പർമാനെ പോലെ ശരത്ത് ഇങ്ങനെ പറന്നു നടക്കുക. എന്ന് വെച്ചാൽ ഈ പ്രവേശനെല്ലാം കൂടെ ഇങ്ങനെ ശരത്തിനെ പുകഴ്ത്തി പുകഴ്ത്തി ശരത്ത് വിചാരിക്കുകയും ഞാൻ എന്നെ കാണുന്നില്ല. ഞാനൊരു വലിയ സംഭവമാണ്. എന്റെ ഫ്രണ്ടിനോടൊക്കെ ഞാൻ പറയാറുണ്ട് ശരത്തിനെ കുറിച്ച്. എനിക്കിപ്പം റേഡിയോയിൽ എല്ലാവരും ഇഷ്ടമാണ്, നമ്മളെ സ്റ്റേഷൻ മാസ്റ്റർ ആണല്ലോ മെയിൻ ആള്. പക്ഷേ ഒരേ സബ്ജക്റ്റ് അവതരിപ്പിച്ചതിനെ പിന്നെ ഒരു പ്രോഗ്രാം കൂടെ ഉണ്ട്, എന്നാലും നമ്മളെ ഗാന്ധിജിയെ കുറിച്ചുള്ള പരിപാടി നമ്മളെ സോദി അവതരിപ്പിച്ച് അത് കഥയായിട്ട് കറക്റ്റ് അറിഞ്ഞിടാത്തവർക്ക് എല്ലാം അതിനകത്ത് നിന്ന് ഒരുപാട് അറിവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ രാഷ്ട്രപതിയായ നമ്മളെ ഗാന്ധിജിയെ കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളും, രാഷ്ട്രീയ പിതാവ് സോക്കി സോറി രാഷ്ട്രപിതാവ് നമ്മളെ എല്ലാം നല്ല നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന് നമ്മളെ എല്ലാം നല്ല ആത്മഹൃദയത്തോടെ ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് പറയാനുള്ളൊരു സംതൃപ്തി സന്തോഷവും അതിന് മുമ്പിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതെല്ലാം കൂടെ ചേർന്ന് നമ്മളും ഇന്ത്യ മഹാ നമ്മളെ രാജ്യത്ത് നമ്മളെ സമാധാനവും സന്തോഷത്തോടും പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ അതൊരു ഏറ്റവും വലിയ അനുഗ്രഹ. ഗാന്ധിജി നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഓർമ്മയിൽ പുസ്തകത്താളിൽ എപ്പോഴും ഓർമ്മയിൽ ഒരു പുഷ്പമായി വിരിഞ്ഞു നിൽക്കുന്ന ഗാന്ധിജിയുടെ മുഖം വളരെ മനോഹരമാണ്. അപ്പം
1: ഒരു ചെറിയ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞങ്ങ് പോകും
0: അങ്ങനെ ഓക്കെ. അപ്പം ഇതെനിക്കൊന്ന് പറയണമായിരുന്നു. അപ്പൊ സോദി അത് പറഞ്ഞ് നമുക്ക് എല്ലാരും കേട്ട് കുട്ടികളെല്ലാം കേൾക്കണം. കുട്ടികൾ ഇങ്ങനെ ഗാന്ധി ജയന്തി വരുമ്പോ ഓരോ ഗാന്ധി ജയന്തി സമയത്തും അവര് റേഡിയോയിൽ സംസാരിക്കാൻ തയ്യാറാവണം. അങ്ങനെ ഒരു കുട്ടി ലാസ്റ്റ് വന്നായിരുന്നു, നല്ലൊരു നമ്മളത് കേട്ട് വളരെ സന്തോഷം. അങ്ങനെ എല്ലാ കുട്ടികളും മാതാപിതാക്കള് പഴയ നമ്മളെ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് മഹാത്മാരുണ്ട്, അവരെല്ലാം കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എന്റെ ചരിത്രം തന്നെ പഠിപ്പിക്കണം, സ്കൂളിലെല്ലാം പഠിപ്പിക്കേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ എന്റെ വാപ്പിച്ച എന്റെ മഹാത്മാജിയെ കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്റെ കുഞ്ഞിലെ തൊട്ട്. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ഒരുപാട് അറിവ് എന്റെ വാപ്പിയിൽ നിന്ന് കിട്ടിയതാ കേട്ടോ. അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് പറയുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. ഭൂമിയിൽ എല്ലാവരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇരുന്ന് നല്ല നല്ല കാര്യങ്ങൾ കണ്ട് സന്തോഷിച്ച് നന്മയുടെ വഴിയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോൾ കണക്ട് ചെയ്യാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
4: കഴിഞ്ഞ ആഴ്ച ഞാൻ മോനെ രണ്ടാമത് വിളിച്ചു പറഞ്ഞില്ല. ഇപ്പൊ ഈ പറഞ്ഞ പാസഞ്ചറിന്റെ എന്റെ നമ്പർ
1: കൊടുത്തു.
4: എന്നിട്ട് അത് വിളിച്ചില്ല, ഞാൻ കൊടുത്തില്ലെന്നുള്ള ചിന്തയിട്ടിരിക്കുക.
1: നമ്പർ കൊടുക്കാൻ പറഞ്ഞോ? അല്ല, വിളിക്കാനല്ലേ പറഞ്ഞോളൂ, ഒന്ന് വിളിക്കണെന്ന് പറഞ്ഞു.
4: അല്ല, കൊടുക്കാനാ ഞാൻ പറഞ്ഞത്.
1: ഓക്കെ, എന്തായാലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കൊടുക്കുന്നതായിരിക്കും
4: കേട്ടോ. കാരണം അത് പലപ്രാവശ്യം ചോദിച്ചു, പിന്നെ ഞാൻ മോനെ അടിക്കല് വിളിച്ച് പറയുകയും ചെയ്യും.
1: ആണല്ലേ, ഓക്കെ ഓക്കെ. നമുക്ക് എന്നാ,
4: ഞങ്ങൾ തന്നെ നേരത്തെ കോണ്ടാക്ട് ഉള്ളതായിരുന്നു, എങ്ങനെയോ ഞങ്ങളുടെ നമ്പര് പോയി.
1: അപ്പൊ വിജയമേമേ, നമുക്ക് നമ്പർ കൊടുക്കാം. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഞാൻ ഒരു സിനിമയുടെ ഡയലോഗ് കേൾപ്പിക്കും.
4: എനിക്ക് സിനിമയുടെ ഒന്നും ചോദിച്ചാറിയാം, റേഡിയോയുടെ എന്തൊക്കെ ചോദിച്ചാറിയാം. ഞാൻ സിനിമ ഒന്നും കാണാൻ പോകത്തില്ല. കോടീശ്വരം പരിപാടി കാണും, പിന്നെ ചിലപ്പോ കാണും, ചില കോമഡികൾ കാണും. അത് കൊല്ലം സുനി വായനയ്ക്ക് എനിക്ക് വലുതായിട്ട് അതൊന്നും
1: കാണണമെന്നാഗ്രഹം.
4: ഞാനെന്തോ പാട്ട് പാടാനാ,
1: പാട്ട് പാടാൻ സിനിമ കാണത്തില്ല.
4: ഞാനാ പണ്ട് തിരുവാതിര ഒക്കെ കളിച്ചത്, അതൊക്കെ ഞാനാ പാടിയിട്ട്. അത് ഞാൻ
1: പാടിയിട്ടില്ലേ, ഇതിപ്പോ എനിക്ക് പാടിത്താ.
4: അത് നിങ്ങൾ മോനെ അത് നിങ്ങൾ അവതരിപ്പിച്ചില്ലല്ലോ.
1: അത് ആരായിരുന്നു ചോദിച്ചത്?
4: അത് ഗോപികയല്ല, മറ്റേ അതിന്റെ പേര് മറന്നു പോയല്ലേ. ഞാൻ പാടി,
1: എന്തായാലും ഇപ്പൊ നമുക്ക് അമ്മ ഒരു പാട്ട് പാടിത്താ.
4: ഞാൻ എന്തോ പാട്ട് പാടാന, എനിക്കിപ്പോ മറ്റേ
1: എന്തായാലും അമ്മ ഈ സിനിമയിലെ ഡയലോഗ് കേട്ട് അമ്മ പറയത്തില്ല, അമ്മ സിനിമ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരു പാട്ട് ഞങ്ങൾക്ക് പാടി തരത്തില്ലേ?
4: എന്റെ അടുത്ത പാട്ടൊക്കെ എന്തുവാ, ഒന്നാം മണയിലും മേലരയാലും കൊമ്പത്തോരാനന്ദം പാടി കളിക്കുന്ന പാമ്പുണ്ടു പാർവതിക്ക് ഞങ്ങളുടെ പാട്ട്.
1: വിജയ മേമ്മ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ എന്റർടൈൻമെന്റ് ചെയ്യാനല്ലേ, അപ്പം വിജയ മേമ്മ ഞങ്ങളെ സഹായിക്കണ്ടേ? അങ്ങനൊന്നുമില്ല.
4: പിന്നെ നിങ്ങളോടൊക്കെ ഉള്ള സന്തോഷത്തിനും നമ്മുടെ പാസഞ്ചേഴ്സിനെയൊക്കെ കേൾക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു കാര്യമാ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനത്തെ ആ പാട്ട് പാടിയ നമ്മുടെ പെട്രോളിയം മേയുടെ മോളായിരുന്നു. കൊച്ചുമോള് മോന്റെ മോള
1: ആണല്ലേ.
4: അത് സമയം കഴിഞ്ഞു പോയി. അതിന് അതല്ലെങ്കിൽ വേറെ നല്ല ഒരു പാട്ടുകൂടെയൊക്കെ പാടിയാണ്.
1: അപ്പോഴത്തേക്ക് മൂന്ന് വിഷമിക്കണ്ട, ഇപ്പൊ വിളിച്ചോ, ഞാൻ പാടാനുള്ള അവസരം തരുന്നതായിരിക്കും.
4: എട്ടമ്പത്തേഴായപ്പോ അത് വിളിച്ചത്, അതുകൊണ്ട് അത് നല്ല അവർക്ക് എല്ലാം അറിയാമോ. അത് പറഞ്ഞാ പുഷ്പല്യമ്മ പിള്ളേരെ അച്ഛരൊക്കെ പഠിപ്പിക്കുന്നതാണല്ലോ. അപ്പം എല്ലാ എലിയുടെ മുന്നിൽ വെല്ലു വിളിക്കുമല്ലോ. അല്ല, ഒരുമഴത്തിൽ തന്നെ മോനെ അരമഴ മുറിക്കുന്നേ.
1: അതെ, എന്തായാലും വിജയ മേമ വിളിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ.
4: മോനെ സന്തോഷം കേട്ടോ മോനെ ഇതിനെ
1: എന്തോ
4: ഇതിനോട് ഭയങ്കര സന്തോഷം. നല്ല സ്വരവും കാര്യങ്ങളും എല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നു. എന്റെ കൊച്ചുമോന്റെ പ്രായം പോലും ഇല്ലാത്ത മോന ഇങ്ങനത്തെ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോഴേ ഞങ്ങളെ പോലുള്ളവരൊക്കെ കയറി വരണ്ടായോ. നിങ്ങളൊക്കെ വലുതായി ഉയരത്തിലേക്ക് കൊണ്ടുവന്നായോ. ഞങ്ങളെ ഇങ്ങനെ ഭാവിയായി കഴിയുക, ഭാവിയൊന്നുമല്ല ഇപ്പൊ നിങ്ങൾ ഹാപ്പിയായിട്ട് കഴിയുക.
1: അതേപോലെ ഹാപ്പി ആയിട്ട് ഇന്ന് എന്തായാലും ഉറപ്പായിട്ട് ഇന്ന് ആണ്ടെ വിളിച്ചിരിക്കും. ശരി, നമുക്കൊരു കോളും കൊണ്ട് ഈ കോൾ എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പം എന്തായാലും നമ്മളങ്ങനെ രണ്ട് കോളുകളൊക്കെ എടുത്തു. ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് വേണം. അപ്പോൾ നിങ്ങൾ പാട്ട് കേട്ട് വേഗം തന്നെ തിരിച്ചു വന്നോളൂ. ഇപ്പം നമുക്ക് രണ്ട് പാട്ട് കേൾക്കാം, പക്ഷെ അതിനൊപ്പം നമുക്ക് മറ്റൊരു കോൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ കോളും കൂടെ എടുത്തിട്ട് പോവാം. ഓക്കെ, ഹലോ.
5: ഹലോ
1: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
5: നമസ്കാരം, ഞാൻ
1: അനീസ. പറയൂ, ആരാണ്?
5: അനീസ.
1: അനീസ, അപ്പൊ ചേച്ചി സിനിമ കാണാറുണ്ടോ?
5: കാണാറുണ്ട്.
1: അതില് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? കോമഡി സിനിമയാണോ?
5: ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് കോമഡി സിനിമയായ മോഹൻലാലിന്റെ പടങ്ങളാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇന്നസെന്റിന്റെ ഒക്കെ കോമഡികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു സിനിമയിലെ ഒരു ഡയലോഗ് കേൾപ്പിക്കും. ഓക്കെ, അതിനകത്ത് ആ അഭിനയിച്ച സിനിമ നടന്റെ അല്ലെങ്കിൽ അതിനകത്ത് ആ ഡയലോഗ് പറയുന്ന ആരാണ് അതൊന്ന് പറയണം.
5: ഓക്കെ,
1: അതേപോലെ തന്നെ ആ പടം ഏതാന്ന് കൂടെ പറയണം സിനിമ. ഓക്കെ, ഞാൻ പ്ലേ ചെയ്യാൻ പോവാണേ.
6: ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട്. കല്യാണ പാതിയാ കാക്കനാടുന്ന അമ്പലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം വരെ 118 km വരും.
7: എന്നത്തേക്കാ?
6: മറ്റന്നാള്.
7: മറ്റന്നാളോ? പെട്ടെന്ന്.
6: മടത്തിപ്പറമ്പ് ട്രാവൽസിന്റെ അവര് ബുക്ക് ചെയ്തിരുന്നത്, ഞാനത് വെട്ടി.
7: റേറ്റ് എത്ര പറഞ്ഞു?
6: 1200 ഞാനങ്ങ് ഉറപ്പി.
7: 1200 രൂപ. മറ്റുള്ള വണ്ടിക്കാര് റിട്ടേൺ അടക്കം 2500 വാങ്ങുന്നുണ്ട്.
6: എടാ, അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അറിയോ?
7: മനസ്സിലായില്ല.
6: എടാ, 2500 കൊടുത്ത നല്ല ലക്ഷറി കോച്ച് കിട്ടും. നമ്മുടെ വെറും ബിക്ഷറി കോച്ചല്ലേ.
1: മനസ്സിലായോ? ഇത് ഏത് സിനിമയാണ്?
5: എന്നാ
1: പറഞ്ഞോളൂ, ഇത് ഏത്
5: സിനിമയാണ്?
1: ഇതിനകത്ത് ആരാണ് ആ ഡയലോഗ് പറഞ്ഞത്? രണ്ടുപേരുണ്ട്, ആരൊക്കെയാണ്?
5: ഹരീശ്വരി, അശോകൻ, ദിലീപ്.
1: കൊള്ളാം, മിടുക്കി മിടുക്കി. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട കോമഡി സീൻ ഏതാണ് അത് പറ?
5: ഏറ്റവും ഇഷ്ടപ്പെട്ട കോമഡി സീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ദിലീപിന്റെയും ഭയങ്കര ഇഷ്ടമാ, ഇന്നസെന്റിന്റെ ഇഷ്ടമാ, ജഗതിയുടെ ഇഷ്ടമാ. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോമഡി സീൻ എന്ന് വെച്ചാൽ കിലുക്കത്തിലെ മോഹൻലാലും ജഗതിയും കൂടെ അഭിനയിച്ച അങ്ങനെയൊക്കെ ഒത്തിരി പടങ്ങൾ എനിക്ക് ഇഷ്ടമാ.
1: ഓക്കെ, എന്തായാലും വിളിച്ചില്ല, ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ.
5: താങ്ക് യു.
1: എന്തായാലും ഈ പരിപാടിയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഓക്കെ, നമ്മളിനി കുറച്ച് പാട്ടായി കേട്ട് നമുക്കിനി വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, വിളിക്കേണ്ട നമ്പർ ഇതാണ്. കോള് വീണ്ടും വരുന്നു, നമുക്ക് കോള് അതെടുക്കാം. ഹലോ,
8: നമസ്കാരം.
1: ഇത് ആരാണിത്?
8: അജിച്ചേട്ടാ,
1: എന്തൊക്കെയുണ്ട് വിശേഷം?
8: നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു.
1: ഇന്ന് മഴ ഉണ്ടായിരുന്നു രാവിലെ?
8: ഇന്നലത്തെ.
1: ഞാൻ ഇന്നത്തെ കാര്യം വെച്ചു. ഇന്ന് എങ്ങനെ ഉണ്ട്?
8: ഇന്നിപ്പം നല്ല വെയിലൊക്കെ ഉണ്ട്.
1: ആ ഓക്കെ, ചായ കുടിച്ചോ?
8: ചായ കുടിച്ചു, കാപ്പി കുടിച്ചു. അങ്ങനെ
1: ഓക്കെ. അയച്ചേട്ടൻ സിനിമയൊക്കെ കാണാറുണ്ടോ?
8: എല്ലാ സിനിമയും കാണാറുണ്ട്.
1: എല്ലാ ഒന്നും വിടാതെ എല്ലാം കാണും അല്ലേ?
8: ഞാൻ ലാസ്റ്റ് തിയേറ്ററിൽ പോയി സിനിമ കാണാറുണ്ട്.
1: കാണും അല്ലേ? ആ ഹാ, അപ്പൊ ഞാൻ ഇന്ന് ഒരു സിനിമയിലെ ഒരു ഡയലോഗ് കേൾപ്പിക്കും ചേട്ടനെ. അതിനകത്ത് ആ ഡയലോഗ് പറയുന്ന ആരാണ്, ഇത് ഏത് സിനിമയിലെ ഡയലോഗാണ് എന്നൊന്ന് പറയാൻ പറ്റുമോ ചേട്ടന്? നോക്കാം. ഓക്കെ, വെല്ലുവിളിയാണല്ലേ. ഓക്കെ, ഞാൻ അവിടെ പ്ലേ ചെയ്യാൻ പോവാണേ.
9: നിർബന്ധിച്ചിരിക്കുന്നു.

0: ഇതിന് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല.
1: അതെന്താണെന്നറിയോ ചേട്ടാ? ചേട്ടൻ ആ റേഡിയോ എടുത്തൊന്ന് മാറിയിക്കുവോ? കാരണം നമ്മൾ പറയുന്നത് തന്നെ റേഡിയോ കൂടെ തിരിച്ചു കേൾക്കുന്നുണ്ട്. ആണല്ലേ, ഓക്കെ ചേട്ടൻ, എന്തായാലും ആ റേഡിയോ എടുത്തൊന്ന് മാറിയിക്ക്, ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ഓക്കെ ഓക്കെ.
2: ഇന്ന് ചിദംബരത്തിക്ക് ഇത് ഒന്നാം ഭാര്യ, അത് രണ്ടാം ഭാര്യ. ഇന്ന് രണ്ട് ഭാര്യമാർക്കും ഒരു ചിന്ന തങ്കച്ചി വേണമെന്ന് ആശപ്പെട്ടിരിക്കെ, അത് കഹേ ഞാൻ മൂന്നാമത് കല്യാണം ചെയ്യ പോറേ. സന്തോഷം താനേ? ഓഹോ, ഇവളും സന്തോഷമാ. പെണ്ണിനെ കൂട്ടി ഉള്ളി പോലെ സന്തോഷം താനേ? കല്യാണം ശല്യ ചെയ്യക്കൂടാതെ കൊറക്കിന് നമ്മള് കൊല്ലും പണി. എന്തായിക്കാൻ നോക്കണ മക്കൾ അവസരം മക്കൾ പൊടി അപ്പനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്ത മക്കൾ.
1: കേട്ടോ ചേട്ടാ,
0: ഞാൻ കേട്ടു, പക്ഷേ അത് സലീം കുമാറാണ്. സിനിമ
1: സിനിമ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സിനിമ ഇച്ചിരി പുതിയതാണ് ചേട്ടൻ, കാണാൻ സാധ്യത. എന്നാലും അത്ര പുതിയതല്ല, എന്നാലും നമ്മുടെ
0: സലീം കുമാറ് മറ്റേ പാണ്ടിനാട്ടിൽ പോയി.
1: അതെ അതെ അതെ, സിനിമ വരെ അറിയാല്ലേ, പേരറിയത്തില്ലല്ലേ.
0: പേര് അങ്ങനെ എന്റെ മെമ്മറി വരുന്നില്ല.
1: നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ആദ്യം എന്തു സംസാരിക്കുന്നേ പറ.
0: ഹലോ,
1: ആ അതാണ് സിനിമയുടെ പേര്. ഹലോ ഹലോ, എന്താണ് സിനിമയുടെ പേര്?
0: ഹലോ ഹലോ,
1: അത് തന്നെ.
0: അതാണ് ഞാൻ കൺഫ്യൂഷൻ ആയിപ്പോ. അത് കനികുമാരോട് പറഞ്ഞ കാര്യം മൂന്ന് കല്യാണം കഴിച്ച്
1: മൂന്നാമത് കല്യാണം കഴിക്കാൻ പോകുന്നു.
0: ശരിയാ
1: ചേട്ടാ, എങ്ങനെയുണ്ട്? സുഖമായിട്ട് പോകുന്നു?
0: സുഖമായിട്ട് ജീവിതം പോകുന്നു. പിന്നെ ഇച്ചിരി തിരുവനന്തപുരംകാരനാണ്. പിന്നെ എനിക്ക് റോഡ് വരെ പോകണം, ഒന്ന് ചായ
1: കുടിക്കണം. തിരുവനന്തപുരം നിന്ന് നമ്മൾ കൊല്ലത്തേക്ക് ചേക്കേറിയതാണല്ലേ.
0: കേട്ടില്ല,
1: തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തേക്ക് ചേക്കേറിയതാണോ?
0: കരുനാഗപ്പള്ളി വട്ടവറമ്പില.
1: ഓക്കെ, അന്നേരം അങ്ങോട്ട് വന്നതാണല്ലേ.
0: അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നൊരു വീട് വാടക എടുത്ത് താമസിക്കും. എന്റെ വീട് പ്യുവർ വീട് എന്ന് പറയുമ്പോ നമ്മളെ ശ്രീകാര്യം ചാവടി
1: എഞ്ചിനീയറിംഗ്
0: കോളേജിന്റെ
1: അറിയാം.
0: അപ്പൊ അവിടെയാണ് എന്റെ യഥാർത്ഥ കുടുംബ വീട്.
1: ഞാൻ പട്ടത്തുണ്ടായിരുന്നു. പട്ടം
0: പട്ടം പട്ടം എല്ലാശ്ശേരി അവിടെയാണോ?
1: അതെ.
0: ശരി,
1: ഓക്കെ ചേട്ടാ, എന്തായാലും വിളിച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ.
0: ഓക്കെ
1: ശരി. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക് എടുക്കാം. ഇനി നമുക്ക് രണ്ട് മൂന്ന് എന്തായാലും നമുക്ക് വേറൊരു കോളും കൊണ്ട് നമുക്ക് ആ കോള് എടുക്കാം. ഹലോ
3: ഹലോ
1: ഹലോ, ഇത് ആരാണ് വിളിക്കുന്നത്?
3: നന്ദു.
1: നന്ദു, നന്ദു എവിടുന്നാ വിളിക്കുന്നത്? പുത്തൻതരി. എനിക്ക് നന്ദുവിനെ അറിയാം, പക്ഷെ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് അറിയാം, നമ്മുടെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് അറിയണ്ടേ ഇത് ആരാണ് വിളിക്കുന്നത്, ഇത് എവിടുന്നാ വിളിക്കുന്നതെന്ന്. ആ, അപ്പോൾ നന്ദു സിനിമയൊക്കെ കാണാറുണ്ടോ? ഓക്കെ, നന്ദു ഏത് സിനിമയാണ് കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? റൊമാൻറിക് ആണോ, അതോ കോമഡി ആണോ, അതോ ആക്ഷൻ ആണോ, ഏതാണ്?
3: കോമഡി.
1: കോമഡി. അപ്പൊ കോമഡി സിനിമയുടെ ഒരു സീൻ കാണിച്ചു കഴിഞ്ഞാല് കേൾപ്പിച്ചു കഴിഞ്ഞാല് നന്ദുവിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ, അത് ആരാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഏത് സിനിമയാണ്? അതെ, നോക്കാം. ആ അപ്പൊ ഞാൻ കേൾപ്പിക്കാവേ.
4: ഓ, ഞാൻ വിരിച്ച സ്രാവിനെ തല്ലിക്കൊന്നുണ്ടോ വന്ന്? ഈശ്വരാ, ഇതെന്താ തടാകോ?
1: മനസ്സിലായോ നന്ദു? ആ എന്നാ പറയൂ, ഇത് ഏത് സിനിമയിലെ ഡയലോഗാണിത്? ചാന്തവിട്ട്. ഇതിന്റെ ആരാണ് പറഞ്ഞിരിക്കുന്നത് ഡയലോഗ്? ഓ, അപ്പൊ ഈ സിനിമ കണ്ടുണ്ട് നന്ദു. ഓക്കെ, അപ്പൊ നന്ദു എന്തൊക്കെയുണ്ട് വിശേഷം ഈ ശനിയാഴ്ചയായിട്ട്? സുഖമായിട്ട്. ഇന്ന് ക്ലാസ് ഇല്ലല്ലേ. ആ അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടോ ഇന്ന്? ഹലോ
3: ഹലോ.
1: ആ അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ലാത്തതിന്റെ സന്തോഷം ഉണ്ടോ ഇന്ന്? ഓ, ഇന്ന് ബസ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പോയില്ലല്ലേ. ഓക്കെ, എന്തായാലും പാട്ടൊക്കെ കേട്ട് സന്തോഷത്തോടെ ഇരിക്കട്ടോ. പാട്ട് കേൾക്കുന്നതിനോടൊപ്പം പഠിക്കാനും മറക്കരുത് കേട്ടോ. ആ ഓക്കെ ശരി നന്ദു എന്നാ. ഓക്കെ എന്തായാലും ഇനി നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ആർച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: ഹേയ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് ശനിയാഴ്ചത്തെ പ്രത്യേക പരിപാടിയായിട്ടുള്ള ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ തിരികെ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് വീണ്ടും ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗോപിയാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് മെസ്സേജ് വന്നിരിക്കുന്നത് ഗോപിയേക്ക്. തിരിച്ചും ഗുഡ് മോർണിംഗ് നമ്മൾ നേർന്നിരിക്കുകയാണ്. പക്ഷെ നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണേ. ഗുഡ് മോർണിംഗ് നിതിൻ. ഓക്കെ, ഗുഡ് മോർണിംഗ് നിതിൻ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് വൈകിയാണ് എഴുന്നേറ്റത്. ചായയുമായി ഇരുന്ന് റേഡിയോ കേൾക്കുകയാണ്. ആഴ്ച മുഴുവൻ ജോലിയുടെ തിരക്കാണ്. ശനിയാഴ്ച രാവിലെ കിട്ടുന്ന ഈ കുറച്ച് സമയം തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കൊല്ലം ശക്തി കുളങ്ങരയിൽ നിന്നും രമേശേട്ടനാണ്. അപ്പോൾ ചേട്ടൻ ഇന്ന് റെസ്റ്റൊക്കെ എടുത്ത് പാട്ടൊക്കെ കേട്ടുണങ്ങിയിരിക്കുകയാണ്. പക്ഷേ മറ്റൊരു മെസ്സേജ് ഉണ്ട് നമുക്ക് ഇതിനോടൊപ്പം. നിതിൻ, ഒരു ചെറിയ സന്തോഷം പങ്കുവയ്ക്കാനാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് നന്ദന കെ എസ് എന്നാണ്. ഓക്കെ, പറഞ്ഞോളൂ നന്ദന കെ എസ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ അന്വേഷിച്ചിരുന്ന ഒരു ജോലി ഇന്ന് ശരിയായി കിട്ടി. ഓക്കെ, അതായത് ഇന്നലെ. വലിയ കാര്യമൊന്നും വല്ലതും തോന്നാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഈ സന്തോഷം എൻ്റെ റേഡിയോടൊപ്പം പങ്കുവെക്കണമെന്ന് തോന്നി. ഞങ്ങൾക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ചെറിയ കാര്യമൊന്നുമല്ല, നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ഒരു ജോലി കിട്ടുക എന്ന് പറയുമ്പം നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ സന്തോഷം നിറഞ്ഞ കാര്യം നമ്മളോട് പങ്കുവെക്കാൻ കാണിച്ചാൽ മനസ്സിന് ഒരുപാട് ഒരുപാട് സന്തോഷം നമുക്ക്. അപ്പോൾ നമുക്ക് നല്ലൊരു കോൾ ഉണ്ട്. കുറേ നേരമായിട്ട് വിളിക്കണം. നമുക്ക് ഇനി കോൾ എടുത്തില്ലെങ്കിൽ നമുക്ക് കോൾ എടുക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ജലീല വർണ്ണിക്കാവ്.
0: ആ ജലീല ചേച്ചി,
1: ഞാൻ എത്ര നാളുകൊണ്ട് ഗ്രീറ്റിംഗ്സിന് വിളിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു.
0: ആണല്ലേ,
1: എന്റെ മൊബൈലിൽ ഇച്ചിരി കംപ്ലൈന്റ്
0: ആണല്ലേ. ഓക്കെ ഓക്കെ, ഇന്ന് എന്തായാലും കിട്ടിയില്ലേ.
1: ഞാൻ തുടങ്ങിയിടം തൊട്ടേ വിളിക്കുക.
0: ആണല്ലേ, ഓക്കെ. സിനിമയെ കാണാറുണ്ടോ?
1: ആ കുറച്ചൊക്കെ.
0: എന്നാലും ഏത് സിനിമയെ കാണാൻ ഇഷ്ടം?
1: എനിക്ക് ദിലീപിന്റെ സിനിമയാണ് കൂടുതൽ ഇഷ്ടം.
0: ഇഷ്ടമല്ലേ. അതാകുമ്പോ അത്യാവശ്യം കോമഡി ഒക്കെ ഉണ്ടല്ലേ.
1: അല്ല, ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ
0: ഉണ്ട്. ആ ഓക്കെ, അപ്പൊ ഇന്ന് ഞാന് ഒരു കോമഡി സീൻ ഇങ്ങനെ കേൾപ്പിക്കും. അല്ല, അതായത് ആരെങ്കിലും ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഗ്രീറ്റിംഗ്സ്. ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ?
1: ബർത്ത്ഡേ മെനങ്ങാണ് മോന്റെ കഴിഞ്ഞ്. അതാ ഒരു പാട്ട് പാടാന്ന് വിചാരിച്ചായിരുന്നു.
0: ആണല്ലേ, എന്നാ പാടിക്കോളൂ.
1: എന്റെ ചിത്തിരത്താമരത്തുമ്പി, നിന്റെ കുട്ടിക്കൂറുമ്പ് എനിക്കിഷ്ടം, നിലക്കൂട്ടിലേ കളിക്കുഞ്ചലേ, നിന്നെ പൊട്ടുകുത്തിക്കാൻ മൈന, കണ്ണുകാലിട്ടെഴുതാൻ തത്ത, നിറയേകുവാൻ പിറന്നാൽ കിളി. എന്റെ ചിത്തിരത്താമരത്തുമ്പി.
0: എന്താണ് മോന്റെ പേരെന്താണ്? ബർത്ത്ഡേ ആഘോഷിച്ച മോന്റെ പേര് പറയൂ.
1: മോനല്ല,
0: മോളായിരുന്നു. അപ്പൊ മോടെ പേര് പറയൂ.
1: സുൽഫീന.
0: എത്രാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ച നമ്മള്?
1: 21ാമത്തെ
0: ബർത്ത്ഡേ. ഓക്കെ, ഞങ്ങളെ എല്ലാവിധ വിശ്വാസം ഞങ്ങൾ അറിയിക്കാണ് കേട്ടോ. പോയി എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്നേ ഒരു ഒരു നമ്മുടെ ഒരു മലയാള സിനിമയിലെ ഒരു കോമഡി രംഗം ഞാൻ കേൾപ്പിക്കാം.
1: ഓക്കെ,
0: അത് ഏത് സിനിമയിലെയാണ്? ഇത് ആരാണ് പറയുന്നത്? ഒന്ന് പറയാൻ പറ്റുമോ?
1: ശ്രമിക്കാം.
0: പഴയ സിനിമയിലേ അന്നേ അത്രയും പഴയല്ല എന്നാലും കാണും. ആ ഓക്കെ,
2: എനിക്കൊരു പ്രശ്നമല്ല. അബ്ദുള്ള, ഇതെന്താണെന്നറിയാമോ? ഷേക്ക് അബ്ദുള്ള, അങ്ങ് ദുബായിൽ. ഈ അബ്ദുള്ളയുടെ ഇടംകൈയാണ് ഞാൻ.
3: സാധാരണ എല്ലാരും വലംകൈ എന്നല്ലേ പറയാറ്.
2: അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല, അവർ ഈ വലംകൈ ഉപയോഗിക്കുന്നത്.
0: മനസ്സിലായോ ഇതേ സിനിമയിലെയാണെന്ന്? ആ പറഞ്ഞോളൂ, ഗസ് ചെയ്താ മതി.
1: പുലിവാൽ കല്യാണമാണ്?
0: അതെ, പുലിവാൽ കല്യാണമാണ്. ഓക്കെ, അതെ അതെ അതെ, അവർ രണ്ടുപേരുമാണ്. ഗസ് ചെയ്തത് കറക്റ്റ് ആണല്ലോ. എന്തായാലും എങ്ങനുണ്ട് ഇന്നത്തെ ഈ ദിവസം?
1: നല്ല ദിവസം.
0: ചായയൊക്കെ കുടിച്ചോ?
1: കുടിച്ചു.
0: ഓക്കെ, അപ്പൊ ശരി എന്നാ, നമുക്ക് അടുത്തൊരു കോൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്
1: കേട്ടോ.
0: ഓക്കെ ഓക്കെ. ആ കോള് കട്ടായപ്പോ മറ്റേ കോളും കട്ടായിരിക്കാണ്. എന്തായാലും നമ്മള് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്ത ഇങ്ങനെ ഒരു പാട്ട് പാടിയപ്പോ. ഓക്കെ, കോളുണ്ട്, നമുക്ക് കോൾ കണക്ട് ചെയ്യാവേ. ഹലോ
4: ഹലോ.
0: ആ റേഡിയോ എടുത്ത് നോക്കി മാറിയിരിക്കോ.
4: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഹലോ
1: ഹലോ
0: കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നേ ആ റേഡിയോ എടുത്തു ഒന്ന് മാറിയിരിക്കോ. ആ ഇനി പറഞ്ഞോളൂ.
1: പിന്നെ ഒരു പാട്ട് പാടാൻ വിചാരിച്ച.
0: ആദ്യം ഇത് ആരെ വിളിക്കുന്നത് പറ?
1: പുതിയാവ്
0: ആ മുബീന ചേച്ചി പാടിക്കോളൂ. ഏത് പാട്ടാ?
1: അനിസാറിന്റെ പെങ്ങളാ കേട്ടോ.
0: ആണോ? ആ പാടിക്കോളൂ.
1: കത്തൂരി തൈലമിട്ട് മുടി മീനുക്കി മുത്തോടു മൂത്ത് ചവള കിലുക്കി കയ്യിൽ മുത്തോടു മൂത്ത് ചവള കിലുക്കി കത്തൂരി തൈലമിട്ട് മുടി മീനുക്കി മുത്തോടു മൂത്ത് ചവള കിലുക്കി കയ്യിൽ മുത്തോടു മൂത്ത് ചവള കിലുക്കി മണ്ടാര കുളങ്ങേരി പൊളിച്ചൊരു മംഗല്യ തട്ടമിട്ട പൊടുക്ക പെണ്ണ് മാറി പഞ്ചാടി മാറിയുള്ള മെടുക്കി പെണ്ണ്.
0: കൊള്ളാം, സൂപ്പർ. ഹലോ
1: ഹലോ
0: ആ കേൾക്കുന്നുണ്ടോ?
1: ആ കേൾക്കുന്നുണ്ട്.
0: എന്തായാലും അനിൽസാറിന്റെ പെങ്ങളല്ലേ, ഞങ്ങൾക്ക് ഒരു പാട്ടൂടെ
1: പാടാം.
0: ആഹാ, പാട്ട് സ്റ്റോക്കാണോ?
1: മതം പൊട്ടിച്ചിരിക്കുന്ന മാനം മനം പൊട്ടി കരയുന്ന ഭൂമി ഇടയിൽ പെട്ടിക്കതേടി പിടയുന്നു പ്രാണൻ എവിടെയോ മറയുന്നു ദൈവം മതം പൊട്ടിച്ചിരിക്കുന്ന മാനം മനം പൊട്ടി കരയുന്ന ഭൂമി ഇടയിൽ പെട്ടിരതേടി പിടയുന്നു പ്രാണൻ എവിടെയോ മറയുന്നു ദൈവം.
0: കൊള്ളാം, നല്ല നല്ല പാട്ടുകളായിരുന്നു രണ്ടും പാടിയത്, ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
1: തോനെ പാടണ്ടെന്ന് വിചാരിച്ച ഇല്ല, അറിയാം.
0: എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ വിളിക്കും, ഞങ്ങൾക്ക് പാട്ടൊക്കെ കേൾക്കാമല്ലോ.
1: ആ കേക്കാം, വിളിക്കാം. മുബീന എന്നാ പേര്.
0: ആ മുബീന. ആ
1: സിനിമ അങ്ങനെ കാണാറില്ല കേട്ടോ.
0: ആണോ? എന്തായാലും നിങ്ങൾ
1: പല ചെറിയ ചെറിയ പരിപാടികളും കോമഡികളും ഒക്കെ കാണും.
0: കാണാറേ ഉള്ളൂ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ടാസ്ക് തരുന്നില്ല, എന്തെങ്കിലും പാട്ട് പാടി ഞങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആ ടാസ്ക് തരുന്നില്ല കേട്ടോ. ഓക്കെ, ചായ ഒക്കെ കുടിച്ചോ?
1: ആ ചായ കുടിച്ച്.
0: ഓക്കെ, അപ്പൊ സന്തോഷത്തോട്ട് ഇരിക്കുക
1: കേട്ടോ.
0: ഓക്കെ ഓക്കെ, ശരി. ഇത് നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ
4: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
4: കുത്തുന്നരയില് ഷീബ.
0: ഷീബ, ഷീബ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ.
4: ഓ, നല്ല വിശേഷം.
0: ആ ഇങ്ങനെയൊക്കെ പോകുന്നു അല്ലേ. ഷീബ ചേച്ചി സിനിമ കാണാറുണ്ടോ?
4: അത്യാവശ്യം.
0: അല്ല, എന്തോ പറയാൻ വന്നല്ലോ, പറഞ്ഞോളൂ.
4: ഇന്ന് മോന്റെ ഒക്ടോബർ 25 മോന്റെ ബർത്ത്ഡേ.
0: ഒക്ടോബർ 25
4: മോനിപ്പം നാട്ടിലുണ്ട്. ഇരുപത്തെട്ടാമത്തെ
0: ബർത്ത്ഡേ ആണ്.
4: മോന്റെ പേര് പറ? മോന്റെ പേര് ഷിറാസ് ഖാൻ.
0: ഷിറാസ് ഖാൻ. അപ്പോൾ ഷിറാസ് ഖാന് 1000 ബർത്ത്ഡേ വിഷസ് നേരുകയാണ് എന്റെ റേഡിയോ 91.2 എല്ലാ ടീം അംഗങ്ങളുടെയും വക. ഓക്കെ, സന്തോഷമായില്ലേ?
4: സന്തോഷം.
0: ഓക്കെ, ഇന്ന് നമ്മളുടെ കാര്യത്തിലേക്ക് വരാം. സിനിമ കാണാറുണ്ട്? സിനിമ, കോമഡി സിനിമയാണോ ഇഷ്ടം കാണാന്? ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ഒരു കോമഡി സീൻ ഞാൻ ഇവിടെ പ്ലേ ചെയ്യും. അതിനകത്ത് സംസാരിക്കുന്ന ആരാണ്, ആ ഡയലോഗ് ഒക്കെ പറയുന്ന ആരാണെന്ന് പറയണം. ഏത് സിനിമയിലാണെന്ന് കൂടെ പറയണം. പറ്റുമോ?
4: ഓക്കെ,
0: ഞാൻ പ്ലേ ചെയ്യാൻ പോവാണേ.
5: എന്റെ ബാത്റൂമിന് ലൈറ്റ് കത്തുന്നില്ല, ഒരു പെട്രോമാക്സ് കിട്ടിയ കാര്യം സാധിക്കാമായിരുന്നു. കിട്ടില്ല ചേട്ടാ? ചേട്ടന്റെ ബാഗിൽ മെഴുതി ഉണ്ടാവോ? അത് കത്തിച്ചിട്ട് ഇല്ല, ചെറുത്തുണ്ടാവോ? അതിന് കത്തിച്ച് ആഴിച്ചിട്ട്
0: മനസ്സിലായോ? സിനിമയെന്ന്
4: സലീം
0: കുമാറാണ് സംസാരിക്കുന്നത്. സിനിമ ഏതാണെന്ന് പറയാമോ? ഇതിനകത്ത് ഒന്നുകൂടെ കേൾപ്പിക്കണോ? കേൾപ്പിക്കാലോ.
5: എന്റെ ബാത്റൂമിന് ലൈറ്റ് കത്തുന്നില്ല, ഒരു പെട്രോമാക്സ് കിട്ടിയ കാര്യം സാധിക്കാമായിരുന്നു. കിട്ടില്ല ചേട്ടാ? ചേട്ടന്റെ ബാഗിൽ മെഴുതിട്ടുണ്ടാവോ? അതിന് കത്തിച്ചിട്ട് ഇല്ല, ചെറുത്തുണ്ടാവോ? അതിന് കത്തിച്ച് ആഴിച്ചിട്ട്
0: മനസ്സിലായോ? ഹലോ,
4: രാജമാണിക്കോ?
0: അല്ല, ഞാൻ വേണേ രണ്ട് ക്ലൂ തരാം. ഇതിനകത്ത് രണ്ട് കോമഡി ആർട്ടിസ്റ്റുകളുണ്ട്, അതായത് ഒന്ന് സലീം കുമാറും ഒന്ന് നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂടും. അല്ല, പല ഭയങ്കര ഹൈ ലീന് നിൽക്കുന്ന രണ്ട് കോമഡിയാണ്, കോമഡി ആർട്ടിസ്റ്റുകളാണ്. അതിനകത്ത് ഏകദേശം സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന സീനുകളല്ല.
4: പേരിങ്ങോട്ട് വരുന്നില്ല.
0: ഗുണ്ടകൾ അത് രണ്ടുപേരും ഗുണ്ടകൾ അതിനകത്ത്
4: പേരിങ്ങോട്ട് വരുന്നില്ല.
0: മമ്മൂക്കയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്.
4: പട്ടണത്തിൽ
0: അല്ലല്ലല്ല പട്ടണത്തിൽ ഭൂതമല്ല, അതായത് രണ്ടുപേരും വില്ലന്മാരാണ്. അതായത് സലീം കുമാറും സുരാജ് വെഞ്ഞാറമ്പൂടും വില്ലന്മാരാണ്. ദശമൂലം ദാമു എന്നറിയോ? ദശമൂലം ദാമു അറിയത്തില്ല. ഓക്കെ, അപ്പൊ അപ്പൊ ആ പടം അങ്ങനെ അറിയാൻ വഴിയില്ലെന്ന് തോന്നുന്നു. ഇത് ചട്ടമ്പിനാട് എന്ന സിനിമയിലെ ഡയലോഗാണ്. ചട്ടമ്പിനാട്, ആ ഓക്കെ. എന്തായാലും വിളിച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ.
4: ഓക്കെ,
0: ബർത്ത്ഡേ വിഷസ് എന്തായാലും നമ്മൾ നേർന്നിരിക്കാണ്. സന്തോഷത്തോട്ട് ഇരിക്കാട്ടോ.
4: ഓക്കെ
0: ശരി. അങ്ങനെ അപ്പൊ നമ്മള് പാട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. പാട്ട് ഞാന് കൊച്ചുനാളെന്നല്ല, എന്തായാലും ഏകദേശം എനിക്കൊരു അത്യാവശ്യം ഒരു പ്ലസ് ഉണ്ട്. ഓക്കെ, നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. നമുക്ക് ആ കോൾ എടുത്തിട്ട് പാട്ടിന്റെ കാര്യം പറയാം. ഹലോ ഹലോ
6: ഹലോ, ഗുഡ് മോർണിംഗ് മോനെ.
0: ഗുഡ് മോർണിംഗ് പുഷ്പല്യമ്മ. ആ പുഷ്പല്യമ്മേ, കുറച്ച് ഉറക്കെ സംസാരിച്ചോളൂ.
6: നല്ല സുഖമായിട്ടിരിക്കുന്നേ മോന്. സുഖമാണ്. എല്ലാവരും പറയുന്ന കേട്ടോണ്ടിരിക്കുക. രാവിലെ കോമഡി കേട്ട് കേട്ട് ചിരിച്ചോണ്ടിരിക്കുക
0: ആണല്ലേ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കോമഡി കേട്ടാലോ.
6: ഓ കേക്കാൻ, നല്ല നല്ല ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് അടിപൊളിയാ.
0: എന്ത് ചെയ്യാനാ,
6: അല്ല ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോ ഞങ്ങൾക്കൊരു സന്തോഷമല്ലേ.
0: അതെ, ഇനി നിങ്ങളെ അങ്ങോട്ട് എന്റർടൈൻമെന്റ് ചെയ്യാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. നിങ്ങളുടെ രാവിലെ അങ്ങോട്ട് അടിപൊളിയായി കഴിഞ്ഞാൽ ഒരു ദിവസം അങ്ങോട്ട് അടിപൊളിയെന്നല്ലേ.
6: ഓക്കെ,
0: ഇന്ന് ഇപ്പൊ ഞാനൊരു സിനിമയിലെ ഡയലോഗ് കേൾപ്പിക്കും. ഓക്കെ, അമ്മക്കിത് അറിയാവോ നോക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ഒരു പാട്ട് പാടി തരണം. പറ്റുമോ?
6: ഒരു പാട്ട് പാടി അങ്ങോട്ട് തരണോ?
0: അതായത് ഈ ഒരു ഞാൻ ഒരു സിനിമയിലെ ഒരു ഡയലോഗ് കേൾപ്പിക്കും. ഓക്കെ, ആ സിനിമയില് ആ ഡയലോഗ് പറയുന്ന ആരാണെന്നോ അല്ലെങ്കിൽ ആ സിനിമ ഏത് സിനിമയാണെന്നോ പറയണം അമ്മ.
6: അറിയാമെങ്കിൽ പറയാം.
0: ഇൻ കേസ് ഇനി അമ്മയ്ക്ക് അറിയത്തില്ലെങ്കിൽ അമ്മ ഞങ്ങൾക്ക് ഒരു പാട്ട് പാടി തരണം. ഓക്കെ ആണോ? ഓക്കെ ഞാൻ അവിടെ കേൾപ്പിക്കാവേ.
7: ഹലോ
8: ഹലോ,
7: ഉർമിസ്തംഭാനുണ്ടോ?
8: ഉർമിസ്തംഭാനോ? കൊറച്ചു നേരത്തെ ചത്തുപോയല്ലോ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. എന്തേ വലുതും പറയണ്ട, നമ്പർ നോക്കി ഡയലേടാ പന്നി.
0: കേട്ടോ അമ്മ? അതെ അതെ, ഇന്നസെന്റ് സാറിന്റെ ഡയലോഗ് ആണത്, ശബ്ദമാണത്. ഓക്കെ, ഇത് ഏത് സിനിമയിലാണ് നമുക്കറിയാവോ? ഇല്ല. ഓക്കെ, റാഞ്ചി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിലാണ്. റാഞ്ചി റാവു സ്പീക്കിംഗ്.
6: ഓ,
0: അപ്പൊ പുതിയ പടം വേണമായിരുന്നല്ലേ. പക്ഷെ ഇത് പറയണ്ടേ,
6: അതിന്റെ അല്ല എന്നാലും നമ്മളെ ഒത്തിരി ശ്രദ്ധിക്കുന്നില്ല.
0: എന്തേലും അമ്മ ആ നടന്റെ പേര് പറഞ്ഞല്ലോ.
6: അത് അമ്മക്ക് ശബ്ദം അറിയാം മോനെ.
0: ആണല്ലേ,
6: പിന്നെ ശബ്ദം അറിഞ്ഞുകൂടാതെ എന്തുവാ പിന്നെ കാര്യങ്ങൾ? എല്ലാം പാട്ട് പറയുമ്പോഴല്ലോ ഈ അമ്മളെ അംഗീകരിക്കുന്നത്.
0: അത് ശരിയാണ്.
6: പാട്ട് അമ്മക്ക് എന്ന് പറയാ പാട്ട് കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോഴേ പറഞ്ഞേ വേണ്ടായോ.
0: അത് ശരിയാണ്. എന്തായാലും അമ്മ ചായ കൂടി സന്തോഷത്തോടെ ഇരിക്കല്ലേ. പാട്ട് പാടാം. കൊടുക്കൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ആരാണ് സംസാരിക്കുന്നത്? ആരാണ്? വേദ. വേദ ഇന്നലെ വിളിച്ചായിരുന്നോ?
9: വിളിച്ചായിരുന്നു.
0: ഇന്നലെ പാട്ടൊക്കെ പാടി കൊടുത്തു എന്ന് പറഞ്ഞു.
9: ആ,
0: എന്നാ ഇന്ന് ഞങ്ങൾക്ക് ഒരു പാട്ട് പാടിത്താ. കൊള്ളായിരുന്നു, സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇത് ആരാ പഠിപ്പിച്ച ഈ പാട്ട്?
9: ഈ പാട്ട് എന്റെ സ്കൂളില് അതിന്റെ ഒരു മലയാളത്തിലെ ഒരു മലയാളമാണ് ഞാൻ കേട്ടത്.
0: ആണല്ലേ. അപ്പം പുഷ്പവല്ലി അമ്മ ഇതിൽ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ മോളെ? ഏത് പാട്ടാ പാടിപ്പിച്ചേ? ഒരു പാട്ട് പാടിത്തരുമോ ഞങ്ങക്ക്? അച്ഛമ്മ പാടിപ്പിച്ച പാട്ട്. ആ
9: അച്ഛമ്മ പഠിപ്പിച്ച ഒരു ഓണമ്മിനെ
0: വായിപ്പിക്കും. സൂപ്പർ ആയിരുന്നു കേട്ടോ, നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ, മോള് ചായ ഒക്കെ കുടിച്ചോ? കുടിച്ചല്ലേ. ഓ താങ്ക് യു, ഞങ്ങൾക്ക് പാട്ട് പാട്ട് പാടി തന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക് യു കേട്ടോ. ഓക്കെ, അപ്പൊ ശരി മോളെ എന്നാ. ഓക്കെ, ആ അപ്പോ ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ പാട്ടിനെ കുറിച്ചാണ്. നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്? കേട്ടില്ല, ഒന്നുകൂടെ പറയുവോ? പത്മജയമ്മ കുറച്ചുകൂടെ ഉറക്കെ സംസാരിക്കുവോ? എനിക്കറിയാന്ന്, പക്ഷെ നമ്മൾ ഈ കേൾക്കുന്നവർക്ക് അറിയണ്ടേ ഇത് ആരാണ് വിളിക്കുന്നതെന്ന്. ആ
10: നേരത്തെ വിജയകുമാരി വിളിച്ചല്ലോ.
0: ആ വിളിച്ചു. ആ ഇനി അമ്മേ പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം? അമ്മ സിനിമയൊക്കെ കാണാറുണ്ടോ?
10: അമ്മ ഇപ്പോഴൊന്നും സിനിമയ്ക്ക് പോകാറില്ല, പണ്ടത്തെ സിനിമയൊക്കെ കാണത്തുള്ളായിരുന്നു.
0: എന്നാലും പണ്ടത്തെ സിനിമ ലാസ്റ്റ് കണ്ട സിനിമ എന്ന് പറഞ്ഞേ, അങ്ങനെ ആകുമ്പോ നമുക്ക്
10: അതിനനുസരിച്ച്. ഇപ്പൊ ഒരെണ്ണം കണ്ടത്
0: ഏതാ?
10: എമ്പുരാൻ.
0: ഓക്കെ, ലാലേട്ടന്റെ പടം അല്ലേ?
10: ലാലേട്ടന്റെ പടവും പിന്നെ എന്താ പറയാ,
0: ജയന്റെ പടം. ഓക്കെ, എന്നാ ജയന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിലെ ഒരു പാട്ട് പറയാവോ?
10: ജയന്റെ അറിയാ, അമ്മയ്ക്ക് അറിയാ.
0: ആ പറഞ്ഞു.
10: കരിമ്പന്റെ പാട്ട് ഏതാ? ഇപ്പം കെട്ടി ചക്കര അല്ലത്, അതല്ലല്ലോ.
0: അതാണോ?
10: മറന്നുപോയടാ. എന്താന്നറിയോ, ചെറിയ മറവിണ്ട് കേട്ടോ.
0: ആണല്ലേ, എന്നാ ഞാൻ അമ്മയ്ക്ക്, ആ അമ്മയ്ക്കാണ്ട് ഇവിടെ ഒരു സിനിമയിലെ ഡയലോഗ് ഞാൻ ഇട്ടാ. അമ്മയ്ക്ക് അറിയാവുന്ന നടനാണോ എന്ന് നോക്ക്. ഓക്കെ,
10: ആ
11: രാജാക്കണ്ണേ തിരിച്ചു വന്നേക്ക്. മര്യാദക്ക് തിരിച്ചു കൊടുത്താ തല്ലു കൊള്ളാതെ നിനക്ക്
10: രക്ഷപ്പെടും.
0: കേട്ടോ അമ്മ,
10: കൊച്ചിങ്ങനിപ്പല്ലേ,
0: ഞാൻ ഒന്നും കൂടെ പ്ലേ ചെയ്യാം അമ്മ.
10: കേട്ടില്ല അമ്മ.
0: ആ ഓക്കെ അമ്മ, ആ റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കാമെങ്കിൽ നമുക്ക്.
10: റേഡിയോയുടെ ശബ്ദം കുറച്ച്.
0: ആ ഓക്കെ ഓക്കെ, ആ ഞാൻ അവിടെ പ്ലേ ചെയ്യുവാണേ. മനസ്സിലായമ്മ? സലീം കുമാർ, അത് തന്നെ അത് തന്നെ, സലീം കുമാറിന്റെ സൗണ്ട് ആണത്. ഓക്കെ, എന്തായാലും അമ്മ ആ ആക്ടറിനെ എന്തായാലും മനസ്സിലായി കളഞ്ഞല്ലോ.
12: ഓമനസിംഗളിലോണം പിറക്കുമ്പോൾ താമരക്കുമ്പിലിൽ പനി നീര്, ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൾ കണ്ണീര്, മണ്ണിനോരോ കുമ്പിൾ കണ്ണീര്.

0: പൊന്നുഷ സിങ്കണി കണ്ടുണര ഒന്നുറങ്ങു കേട്ടോ.
1: കൊള്ളാം, സൂപ്പർ ആയിരുന്നു കേട്ടോ.
0: അവിടെ എന്റെ മരുമോൻ ഒരു ദിവസം പാടാൻ വന്നിട്ടുണ്ടായിരുന്നു.
1: ആണല്ലേ,
0: അമ്മയെ വിളിച്ചതായിരുന്നു. ആരാ? മുഹമ്മദ്, അനിൽ മുഹമ്മദ്.
1: സാർ വിളിച്ചായിരുന്നല്ലേ. സുസ്മിത
0: ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ എന്റെ അടുത്ത് അറിഞ്ഞു വീട്ടിൽ വന്ന് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു.
1: ആണല്ലേ, ഇനി ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, അമ്മ ഇതുപോലെ പാടുന്ന വീഡിയോ ഒക്കെ നമുക്ക് അയച്ചു. നമ്മൾ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മൾ ഇവിടെ ഒക്കെ നമ്മൾ ഇട്ടു കൊടുക്കുന്നതായിരിക്കും
0: കേട്ടോ.
1: സുഖമായിട്ടിരിക്കുന്നു.
0: ഓ, ഇവിടെ ഒരു പാട്ട് കൂടെ പാടാന്ന് പറഞ്ഞു എന്റെ ബോള്.
1: ആ, ഒന്ന് പാടുക.

0: കൊള്ളാം
1: കേട്ടോ,
0: കൊള്ളാം കൊള്ളാം, സൂപ്പർ. ഞാൻ പാട്ടിലിങ്ങനെ അങ്ങ് ഇരുന്ന് പോയി.
1: ഇപ്പൊ അമ്മയ്ക്ക് പാടാൻ പറ്റുന്നില്ല, ഒറ്റ അടയ്ക്കുന്നുണ്ട് തൊണ്ടയ്ക്ക്.
0: ആണല്ലേ, ആ എന്നിരുന്നാലും നല്ല അടിപൊളിയായിട്ട് പാടി. എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേക്കാൻ. ഞാൻ അതാ കൊറേ മിണ്ടായിരുന്നത് ആ പാട്ടിലിങ്ങനെ ലയിച്ചു പോയോണ്ടാണ്. ഓക്കെ ശരി അമ്മേ, ശരി. ഓക്കെ, എന്തായാലും നമുക്ക് കുറെ കോൾസ് ഉണ്ടായിരുന്നു, ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് പാട്ട് കേട്ട് വേഗം തന്നെ തിരിച്ചു വരാം കേട്ടോ.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
3: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്, വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട് September 10 to 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ തിരിക്കാണ്. ഇതെന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. ഇന്ന് കൂടെ ഉണ്ടായിരുന്ന ആർജെ നിധിനായിരുന്നു. അപ്പോൾ നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ചെയ്യൂ എന്റെ റേഡിയോ 91.2.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ഇന്നേരത്തെ കോമഡി കാണിച്ചോണ്ടല്ലോ ചെകിട്ടടിച്ചാൻ വിളിക്കും കേട്ടറി. നീ ചെയ്യ,
1: നീ തന്നെ നടക്കടി.

എൻ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. സംസ്ഥാനത്ത് തുലാവർഷം ഈ മാസം പകുതിയോടെ എത്തിയേക്കും. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സെപ്റ്റംബർ 30 അവസാനിച്ചെങ്കിലും പൂർണ്ണ തോതിൽ പിൻവാങ്ങാൻ ഏതാനും ദിവസം കൂടി വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. തുലാവർഷകാലത്ത് ശരാശരി മഴ ലഭിച്ചേക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം നാളെ മുതൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും മിന്നലിന്റെ അകമ്പടിയോടെ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴ കൂടുതലായി ലഭിക്കുന്ന പ്രദേശങ്ങളെക്കാൾ കുറവായ സ്ഥലങ്ങളിൽ മിന്നൽ ശക്തമായി ഉണ്ടാകുന്നതാണ് ഇപ്പോഴത്തെ രീതിയെന്ന് വിലയിരുത്തപ്പെടുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പരബ്രഹ്മക്ഷേത്രത്തിലെ പ്രസിദ്ധമായ 28-ാം ഓണം കാലഘട്ടോത്സവത്തിൽ പ്രദേശത്തെ വൈദ്യുത തടസ്സത്തിന് ശാശ്വത പരിഹാരത്തിനായി ഭൂഗർഭ കേബിൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടി ആരംഭിക്കുന്നു. ക്ഷേത്രത്തിന് 3 കിലോമീറ്റർ ചുറ്റളവിലും ദേശീയപാതയിൽ കൃഷ്ണപുരം മുതൽ വവ്വക്കാവ് വരെയുള്ള ഭാഗത്തും ഓച്ചിറ ആയിരന്തെങ്ങ് റോഡിൽ പ്രയാ ജംഗ്ഷൻ വരെയും ഓച്ചിറ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള കൂടുതൽ കെട്ടുകാളുകളെ എഴുന്നള്ളിക്കുന്ന റോഡുകളിലും ഭൂഗർഭ വൈദ്യുതി കേബിൾ സ്ഥാപിക്കാനുള്ള ചർച്ചകളാണ് ആരംഭിച്ചത്. ഏകദേശം 50 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഓച്ചിറയിൽ ഭൂഗർഭ വൈദ്യുത കേബിൾ സ്ഥാപിക്കുന്ന വിഷയം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിക്കുമെന്നും CR മഹേഷ് MLA അറിയിച്ചു. കേരളത്തിലെ 1200 തദ്ദേശ സ്ഥാപനങ്ങൾക്കായി പ്രത്യേക വെബ്സൈറ്റുകൾ നിലവിൽ വന്നു. ഓഫീസുകളിലെത്തുന്ന പൊതുജനങ്ങൾക്ക് സേവനങ്ങളും ഓഫീസിലെ സൌകര്യങ്ങളും സംബന്ധിച്ച പ്രതികരണം രേഖപ്പെടുത്താനുള്ള QR കോഡും തയ്യാറായി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കി വെബ്സൈറ്റുകളുടെയും QR കോഡ് അധിഷ്ഠിത സിറ്റിസൺ ഫീഡ്ബാക്ക് സംവിധാനത്തിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. അർബുദവും ഹൃദ്രോഗവും മറ്റു ജീവിതശൈലി രോഗങ്ങളും വർദ്ധിക്കുന്നത് വെല്ലുവിളിയാണെന്നും ശക്തമായ ജാഗ്രത വേണമെന്നും മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സംഘടിപ്പിച്ച ഹൃദയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാറിയ ഭക്ഷണ സംസ്കാരം രോഗങ്ങളുടെ വ്യാപനത്തിന് പ്രധാന കാരണമായിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ മെഡിക്കൽ ഓഫീസ് തയ്യാറാക്കിയ CPR പോസ്റ്റർ മന്ത്രി പ്രകാശനം ചെയ്തു. മേയർ VV രാജേഷ് അധ്യക്ഷനായി. പട്ടിക വിഭാഗങ്ങൾക്ക് ലൈഫിൽ നിന്ന് മാറ്റി സ്വന്തം ഭവന പദ്ധതിയും ഭൂമിയും ലഭ്യം.

പറഞ്ഞു. ഭൂരഹിതരായ മുഴുവൻ പട്ടിക വിഭാഗക്കാർക്കും ഭൂമി ലഭ്യമാക്കാൻ നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യമായ നിയമനിർമ്മാണവും നടപടികളും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഉദ്ഘാടന ചടങ്ങിൽ വിവിധ ക്ഷേമ പദ്ധതികളുടെ വിതരണം നടന്നു. പട്ടികജാതി വകുപ്പിന്റെ നൈപുണ്യ വികസന പദ്ധതി പ്രകാരം ജോലി ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്കും ഹൈബ്രിഡ് MB ഓഫർ ലൈറ്റുകൾ വിതരണം ചെയ്തു. KSBCD CDS മൈക്രോ ക്രെഡിറ്റ് വായ്പാ വിതരണം, ഉന്നത വിജയം നേടിയ OBC വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം എന്നിവയും നടത്തി. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ N Radio 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാകണം സാമ്പത്തിക സാമൂഹിക വികസനത്തിനായുള്ള നയങ്ങൾ രൂപീകരിക്കേണ്ടതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിതരീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ രണ്ടാം പതിപ്പ് പാലക്കാട് മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നീന്തൽ മത്സരവേദിയുടെ മേൽക്കൂര തകർന്നു വീണ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പരിക്കേറ്റ സംഭവത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഗോൾഫിലും അമ്പെയ്ത്തിലും ഇന്ന് സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. സാമ്പത്തിക സാമൂഹിക വികസനത്തിനായുള്ള നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയരൂപകർത്താക്കൾ അടിസ്ഥാനതലത്തിൽ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌടില്യ സാമ്പത്തിക സംഗമം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനം രാജ്യത്തെ എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ പ്രദേശങ്ങൾക്കും പ്രയോജനകരമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിവേഗം മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടാനും അവ ഫലപ്രദമായി നടപ്പാക്കാനും കഴിയുന്നത്ര വഴക്കമുള്ളതായിരിക്കണം നയങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു.
1: We can call ourselves as a developed economy if it is an inclusive development of everyone. The real development benefit should reach the nook and corner of the country. The policy makers should always understand the ground realities and the situation. We have to be so flexible in making the policies.
0: പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിതരീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത്തരം രോഗങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യമേഖലയിൽ മാറ്റമുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ രണ്ടാം പതിപ്പ് പാലക്കാട് പറളിയിൽ മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ സമാപന ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പിന്നാക്ക മതന്യൂനപക്ഷങ്ങളുടെ സമഗ്രമായ പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്രയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഇ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗെ പദ്ധതിയിലേക്ക് വിനിയോഗിക്കുന്നതിലൂടെ ഈ സമ്മാനങ്ങൾക്ക് സാമൂഹിക ലക്ഷ്യം കൂടി കൈവരുമെന്ന് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ pmmementos.gov.in ലഭ്യമാകും. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് നീന്തൽ മത്സരങ്ങൾ നടക്കുന്ന വേദിയുടെ മേൽക്കൂര തകർന്നു വീണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പരിക്കേറ്റതായ മാധ്യമ വാർത്തയിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കായികമേളയിൽ തികഞ്ഞ അനാസ്ഥയാണ് സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, ജില്ലാ പോലീസ് മേധാവി, തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എന്നിവരോട് കമ്മീഷൻ വിശദീകരണം തേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കൈയക്ഷരം വെറും എഴുത്തിനുള്ള മാർഗമല്ലെന്നും അത് സൃഷ്ടിപരമായ ആവിഷ്കാരത്തിന്റെയും കലാപരമായ അനുഭവത്തിന്റെയും ഭാഗമാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കൊച്ചിയിൽ അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവൽ 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറ ഡിജിറ്റൽ ഉപകരണങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ പേനയും പെൻസിലും ഉപയോഗിക്കുന്ന ശീലം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാലിഗ്രഫി സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സ്ഥാപനപരവും അക്കാദമികവുമായ സാധ്യതകൾ സർക്കാർ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് വടക്കുകിഴക്കൻ മേഖലയിലെ പുരോഗതിയെക്കുറിച്ചാണ്. അടിസ്ഥാന സേവനങ്ങളും ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങളിലുണ്ടായ മുന്നേറ്റവും മേഖലയുടെ വികസനം ത്വരിതപ്പെടുത്തുകയാണ്. പരിസ്ഥിതിക്കും പ്രദേശവാസികൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നയപരമായ പിന്തുണയും തുടർച്ചയായ നിക്ഷേപവും ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിര നേട്ടങ്ങൾ കൈവരിക്കാൻ മേഖലയെ സഹായിച്ചു. സന്തുലിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ വടക്കുകിഴക്കൻ മേഖലയുടെ തുടർ പുരോഗതി നിർണായകമാണ്. ശീതകാല പച്ചക്കറികളുടെ വിളനിലമായ ഇടുക്കി വട്ടവടയിൽ പൂക്കൃഷിക്ക് പ്രിയമേറുന്നു. ചെണ്ടുമല്ലി കൃഷിയുടെ വിജയത്തിന് പിന്നാലെ വട്ടവടയിൽ സൂര്യകാന്തി കൃഷിയും വ്യാപകമാകുകയാണ്. കുറഞ്ഞ അധ്വാനവും മികച്ച ലാഭവും നൽകുന്നതോടെ കൂടുതൽ കർഷകരാണ് വട്ടവടയിൽ സൂര്യകാന്തി കൃഷിയിലേക്ക് തിരിയുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ശീതകാല പച്ചക്കറികൾക്ക് വിളവെടുപ്പിനായി 4 മാസത്തോളം കാത്തിരിക്കേണ്ട സ്ഥാനത്ത് വെറും 45 ദിവസം കൊണ്ട് സൂര്യകാന്തി വിളവെടുക്കാം. പച്ചക്കറി കൃഷിയെ അപേക്ഷിച്ച് പകുതി അധ്വാനം മാത്രം മതിയാകുമെന്നതും സൂര്യകാന്തിയുടെ പ്രധാന പ്രത്യേകതയാണ്. വർഷത്തിൽ 4 തവണ വരെ വിളവെടുക്കാമെന്നതിനാൽ കർഷകർക്ക് വലിയ സാമ്പത്തിക ലാഭമാണ് ഈ കൃഷി ഉറപ്പു നൽകുന്നത്. വട്ടവടയിലെ കാലാവസ്ഥ പൂക്കൃഷിക്ക് ഏറെ അനുയോജ്യമാണെന്ന് പ്രദേശവാസികൾ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയിലൂടെ തെളിഞ്ഞിരുന്നു. ഭക്ഷ്യ എണ്ണയ്ക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ഏറെ ആവശ്യക്കാരുള്ളതിനാൽ സൂര്യകാന്തിക്ക് മികച്ച വിപണി മൂല്യവുമുണ്ട്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടവുമായി ഇന്ത്യ മുന്നേറുന്നു. 18 സ്വർണവും 26 വെള്ളി 36 വെങ്കലം ഉൾപ്പെടെ 80 മെഡലുമായി ഇന്ത്യ 5ാം സ്ഥാനത്താണ്. ഗോൾഫ് വനിതാ വിഭാഗത്തിൽ പ്രണവി ഉർസ് സ്വർണം നേടി. ഏഷ്യൻ ഗെയിംസിൽ ഗോൾഫിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് പ്രണവി. ഗോൾഫ് ടീം ഇനത്തിൽ പ്രണവി, അതിഥി, ദീക്ഷ എന്നിവരടങ്ങിയ ഇന്ത്യൻ സംഘം വെള്ളിയും കരസ്ഥമാക്കി. അമ്പെയ്ത്തിൽ വനിതകളുടെ വ്യക്തിഗത റിക്കർവ് ഇനത്തിൽ കുങ്കും മൊഹോഡും ഇന്ന് സ്വർണം നേടി. പുരുഷ റീകർവ് ഇനത്തിൽ നീരജ് ചൌഹാൻ വെങ്കലം നേടി. പുരുഷ 2020 ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യ മത്സരം പുരോഗമിക്കുകയാണ്. പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. അതിനിടെ ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ലോങ് ജംപ് താരം ശ്രീശങ്കറിന് ജന്മനാടായ പാലക്കാട് സ്വീകരണം നൽകി. വി കെ ശ്രീകണ്ഠൻ എംപി, രമേശ് പിഷാരടി എംഎൽഎ, മുൻ ഏഷ്യൻ ഗെയിംസ് ജേതാക്കളായ പി യു ചിത്ര, ഒളിമ്പ്യൻ പ്രീജ ശ്രീധരൻ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ശ്രീശങ്കറിനെ മന്ത്രി കെ എ തുളസി വീട്ടിലെത്തി പൊന്നാട അണിയിച്ച് അഭിനന്ദിച്ചു. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാകവാഹകയാകും. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചാബിലാണ് മത്സരം. 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് പാലക്കാട്ടെ ഷൊർണൂരിൽ തുടക്കമായി. സംസ്ഥാനത്തെ 39 ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്നും IHRD 9 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുമായി 700 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശാസ്ത്രമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ ഇന്ന് വൈകിട്ട് നിർവഹിക്കും. പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ 91 ഇൻഫൻട്രി ബ്രിഗേഡ് 60ാം സ്ഥാപക ദിനം ആഘോഷിച്ചു. രാജ്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീരയോദ്ധാക്കൾക്ക് ആദരമർപ്പിച്ചുകൊണ്ട് പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ബ്രിഗേഡിയർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ചു. സ്വർണവില ഗ്രാമിന് 100 രൂപ കുറഞ്ഞ് 13,675 രൂപയും പവന് 1,09,400 രൂപയുമാണ് ഇന്നത്തെ വില. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ആക്രമണം നേരിട്ട കുവൈറ്റ് കപ്പലിൽ നിന്ന് 5 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി ഒമാനിലെ ഇന്ത്യൻ എംബസി. രക്ഷാപ്രവർത്തനത്തിന് ഒമാൻ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് എംബസി നന്ദി രേഖപ്പെടുത്തി. പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് ഇന്ന് UDFന്റെ പകൽ ഹർത്താൽ. ഇന്നലെ വൈകിട്ട് CPIM കോൺഗ്രസ് സംഘർഷത്തിനിടെ നഗരസഭാ അധ്യക്ഷനെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ചാണ് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ. ഹർത്താലിൽ നിന്ന് വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. തങ്ങൾ മനസ്സിലാക്കിയാകണം സാമ്പത്തിക സാമൂഹിക വികസനത്തിനായുള്ള നയങ്ങൾ രൂപീകരിക്കേണ്ടതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ 2ാം പതിപ്പ് പാലക്കാട് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നീന്തൽ മത്സരവേദിയുടെ മേൽക്കൂര തകർന്നു വീണ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പരിക്കേറ്റ സംഭവത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഗോൾഫിലും അമ്പെയ്ത്തിലും ഇന്ന് സുവർണ നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉജ്ജയിനിൽ 255 കോടി രൂപയുടെ ക്ഷീരവികസന പ്ലാന്റിന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് തറക്കല്ലിടും. ഭോപ്പാലിലെ ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിലെ 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 18 സ്വർണവും 26 വെള്ളിയും 36 വെങ്കലവും ഉൾപ്പെടെ 80 മെഡലുകളുമായി ഇന്ത്യ 5 സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌഡില്യ എക്കണോമിക് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ ഫലം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തുമ്പോഴാണ് പൂർണ്ണമാകുകയെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളിൽ ഊന്നിയുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: We can call ourselves a developed economy if it is an inclusive development of everyone. For making any policy, the policy makers should always understand the ground realities and the situation. We have to be so flexible in making the policy so that the policy itself should become big success.
0: മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിർമ്മിക്കുന്ന ക്ഷീരോത്പാദന പ്ലാന്റിന്റെ തറക്കല്ലിടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് നിർവ്വഹിക്കും. ദിവസം 3 ലക്ഷം ലിറ്റർ പാൽ സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി 255 കോടി രൂപയാണ് ചെലവ്. പാൽ ഉത്പാദനം, ക്ഷീരമേഖല എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭോപ്പാലിൽ നടക്കുന്ന ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. മൃഗസംരക്ഷണ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച വനിതാ ക്ഷീര കർഷകരെ ചടങ്ങിൽ ആദരിക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. അമേരിക്കയിലെ മിൽവോക്കിയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപന ദിവസത്തിലാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത്. ചില രാജ്യങ്ങൾ നൽകുന്ന അനഭിലഷണീയമായ സഹായങ്ങൾ വിപണിയിലെ വിലയിടിവിനും ചൂഷണത്തിനും കാരണമാകുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. G20 രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം സുതാര്യവും വിവേചനരഹിതവുമായ വ്യവസ്ഥകളെ ആശ്രയിച്ചാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 1.86 ലക്ഷം കോടി രൂപയുടെ ഗ്രീൻ എനർജി കോറിഡോർ 3-ാം ഘട്ട പദ്ധതിക്ക് ഇന്ത്യ നൽകിയ അംഗീകാരത്തെ ഐക്യരാഷ്ട്രസഭ സ്വാഗതം ചെയ്തു. ഗ്രിഡ് സംവിധാനം ശക്തമാക്കാനും ബാറ്ററി സംഭരണത്തിനുമുള്ള ഈ പദ്ധതി ഇന്ത്യയുടെ ജനങ്ങൾക്കും സമ്പദ്വ്യവസ്ഥയ്ക്കും വലിയ നേട്ടമാകുമെന്ന് യുഎൻ ക്ലൈമറ്റ് ചേഞ്ച് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീൽ പറഞ്ഞു. പുനരുപയോഗ ഊർജ്ജ ഉപയോഗം കൂട്ടാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും പദ്ധതി സഹായിക്കും. ഇന്ത്യ യുഎസ് സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അതിർത്തി കടന്നുള്ള നികുതി കാര്യങ്ങൾ, നിയമനിർവ്വഹണം, സാമ്പത്തിക ഭരണം എന്നിവയിൽ ബിസിനസുകളെ സഹായിക്കാനും ആഗോള നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യൻ സംരംഭങ്ങളെ സജ്ജമാക്കാനും സിഎക്കാർക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ ഷിക്കാഗോ, മിഷിഗൻ, ഒഹായോ ചാപ്റ്ററുകളിലെ ഭാരവാഹികളുമായും അംഗങ്ങളുമായും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് കപ്പലിലകപ്പെട്ട 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. കുവൈറ്റ് പതാകയേന്തിയ എണ്ണക്കപ്പലായ MT Kasima 3K നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. ഒമാനിലെ ഇന്ത്യൻ എംബസിയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. രക്ഷാപ്രവർത്തനത്തിൽ ഒമാൻ അധികൃതർ നൽകിയ നിരന്തരമായ പിന്തുണയ്ക്കും സഹായത്തിനും എംബസി നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗെ പദ്ധതിയിലേക്ക് വിനിയോഗിക്കുന്നതിലൂടെ ഈ സമ്മാനങ്ങൾക്ക് സാമൂഹിക ലക്ഷ്യം കൂടി കൈവരുമെന്ന് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ pmmentos.gov.in ലഭ്യമാകും. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത്തരം രോഗങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യമേഖലയിൽ മാറ്റം ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടവുമായി ഇന്ത്യ മുന്നേറുന്നു. 18 സ്വർണം, 26 വെള്ളി, 36 വെങ്കലം ഉൾപ്പെടെ 80 മെഡലുമായി അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ. ഗോൾഫ് വനിതാ വിഭാഗത്തിൽ പ്രണവി ഊർ സ്വർണം നേടി. ഗോൾഫ് ടീം ഇനത്തിൽ പ്രണവി, അതിഥി, ദീക്ഷ എന്നിവരടങ്ങിയ ഇന്ത്യൻ സംഘം വെള്ളിയും കരസ്ഥമാക്കി. 50 വനിതകളുടെ വ്യക്തിഗത റിക്കർവ് ഇനത്തിൽ കുങ്കും മോഹോഡ് സ്വർണവും പുരുഷ വിഭാഗത്തിൽ നീരജ് ചൌഹാൻ വെങ്കലവും നേടി. 2020 ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യ മത്സരം പുരോഗമിക്കുകയാണ്. പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ട് നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാക വാഹകയാകും. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചാബിലാണ് മത്സരം. 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ഇന്ത്യ ബ്രസീൽ സൌഹൃദ ഫുട്ബോൾ മത്സരം ഇന്ന് വൈകുന്നേരം കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കും. കേവലം ഒരു മത്സരത്തിന് വേണ്ടിയല്ല തങ്ങൾ കളത്തിലിറങ്ങുന്നതെന്നും ലോകത്തിലെ മുൻനിര ഫുട്ബോൾ ടീമുകളിലൊന്നിനെതിരെ ശക്തമായി മത്സരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഇന്ത്യൻ ക്യാപ്റ്റൻ ഗുർപ്രീത് സിംഗ് സന്ധു പറഞ്ഞു. ഫിഫ റാങ്കിംഗിൽ നിലവിൽ ബ്രസീൽ 5 സ്ഥാനത്തും ഇന്ത്യ 138 സ്ഥാനത്തുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ആധുനിക കാർഷിക സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്നതിനായി നടപ്പാക്കിയ നമോ ഡ്രോൺ ദീദി എന്ന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ നിന്ന് ഒരു റിപ്പോർട്ട്.
3: കാർഷിക മേഖലയിൽ സ്ത്രീകളെ ഡ്രോൺ സാങ്കേതികവിദ്യയുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 നവംബറിലാണ് ഈ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ പദ്ധതിക്കായി 1261 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഡ്രോൺ സേവനദാതാക്കളായി പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് പുതിയ തൊഴിൽ വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. കാർഷിക പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പ്രവർത്തന ചെലവ് കുറയ്ക്കാനും ഇത് സഹായിക്കും. പദ്ധതി പ്രകാരം ഡ്രോണിന്റെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വിലയുടെ 80% വരെ കേന്ദ്ര സാമ്പത്തിക സഹായവും ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കുപ്രസിദ്ധ ലഹരിക്കടത്ത് തലവൻ നവ്പ്രീത് സിംഗിനെ തുർക്കിയയിൽ നിന്ന് നാടുകടത്തി ഇന്ത്യയിലെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നവാബ് വിർക്ക് എന്ന വ്യാജപ്പേരിൽ തുർക്കിയെ പൌരത്വം നേടിയ ഇയാൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഹെറോയിനും മെത്താംഫെറ്റാമൈനും കടത്തിവരികയായിരുന്നു. അറസ്റ്റിലായ നവ്പ്രീത് സിംഗിനെ ജയിലിലടച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 800 രൂപ താഴ്ന്ന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, അസം എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ ഇന്ന് ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ഹിംഗോളി ജില്ലയിലെ പാംഗ്രാഷിന്റെ മേഖലയിൽ ഇന്ന് രാവിലെ ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമില്ല. ചെറിയ തോതിലുള്ള തുടർചലനങ്ങളും സമീപ പ്രദേശങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഹിംഗോളി ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില നിയന്ത്രിക്കുന്നതിനായി 4 മാസത്തിനുള്ളിൽ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച G7 രാജ്യങ്ങൾ. ഇതിൽ ഭൂരിഭാഗവും ആദ്യ 20 ദിവസത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കും. അമേരിക്കയിൽ ഡീസൽ വില റെക്കോർഡ് നിലവാരത്തിലെത്തിയത് ട്രംപ് ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ വിട്ടുനൽകാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെ തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉജ്ജയിനിൽ 255 കോടി രൂപയുടെ ക്ഷീരവികസന പ്ലാന്റിന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് തറക്കല്ലിടും. ഭോപ്പാലിലെ ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിലെ 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. പകർച്ചവ്യാധികളും ജീവിതശൈലീ രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിതരീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 18 സ്വർണവും 26 വെള്ളിയും 36 വെങ്കലവും ഉൾപ്പെടെ 80 മെഡലുകളുമായി ഇന്ത്യ 5 സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: You're listening to Enter Radio 91.2.

0: മണ്ണപ്പാ സിംഹനടൈ പോട്ട് ശിഖരത്തിൽ ഏറ് ശിഖരത്തെ അടൈന്താൽ വാനത്തിൽ ഏറ്.
1: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

രാവിലെ അലാറം കേൾക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് മുൻപ് അവസാനമായി ഫോൺ നോക്കുന്നത് വരെ നമ്മുടെ ഒരു ദിവസം പോലും ടെക്നോളജിയുടെ സാന്നിധ്യമില്ലാതെ കടന്നു പോകുന്നില്ല. നമ്മൾ സംസാരിക്കുന്നത് ടെക്നോളജിയിലൂടെയാണ്, പണം അയക്കുന്നത് ടെക്നോളജിയിലൂടെയാണ്, വാർത്തകൾ അറിയുന്നതും യാത്ര പോകാനുള്ള വഴി കണ്ടെത്തുന്നതും പഠിക്കുന്നതും ഷോപ്പിംഗ് ചെയ്യുന്നതും ഒക്കെ ഇന്ന് ഒരു സ്ക്രീനിൽ ഒതുങ്ങി നിൽക്കുന്നു. പക്ഷേ ടെക്നോളജി ഇത്രയും അധികം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ട പല കാര്യങ്ങളും ഇപ്പോഴും അറിയാതെ പോകുന്നുണ്ട്. ഒരു പുതിയ ഫ്യൂച്ചർ വന്നാൽ നമ്മൾ ഉപയോഗിക്കും, ഒരു പുതിയ ആപ്പ് വന്നാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യും. പക്ഷേ അതിന്റെ പിന്നിലുള്ള സെറ്റിംഗ്സ് എന്താണെന്നോ അല്ലെങ്കിൽ ഒരു പെർമിഷൻ എന്താണ് ചെയ്യുന്നതെന്നോ നമ്മുടെ പ്രൈവസി എങ്ങനെ സംരക്ഷിക്കാമെന്നോ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ ടെക്നോളജിയെ പേടിക്കേണ്ട ഒന്നല്ല, പക്ഷേ മനസ്സിലാക്കി ഉപയോഗിക്കേണ്ട ഒന്നായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ആപ്സിൽ ഒളിഞ്ഞിരിക്കുന്ന യൂസ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണ്, ഓൺലൈൻ ലോകത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ മുതൽ അറിഞ്ഞിരിക്കേണ്ട വലിയ കാര്യങ്ങൾ വരെ സംസാരിക്കുന്ന നമ്മുടെ സ്വന്തം പ്രോഗ്രാമായ ടെക്കി ടോക്കിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഞാൻ ആർജെ നിതിനാണ്. അപ്പോൾ നമുക്ക് ടെക് വിശേഷത്തിലേക്ക് പോകാം, പക്ഷേ അതിന് മുമ്പ് നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് തിരികെ വരാം.

അങ്ങനെ നമ്മൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിൽ ഇന്ന് കൂടെ ഉള്ളത് അറിഞ്ഞ ഇതിനാണ് ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ ഇപ്പോഴും ആക്റ്റീവ് ആണോ, അത് അപ്ഡേറ്റ് ആണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കാരണം ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട പല ഓൺലൈൻ സേവനങ്ങൾക്കും ഈ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ പ്രധാനമാണ്. പിന്നെ ഒരു നല്ല കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനായിട്ട് എല്ലായ്പ്പോഴും ആർടിഒ ഓഫീസിൽ നേരിട്ട് പോകേണ്ടതില്ല. ഔദ്യോഗിക വെബ്സൈറ്റ് ആയ പരിവാഹൻ സംവിധാനത്തിലൂടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓൺലൈൻ സൗകര്യം ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈസൻസിലെ മൊബൈൽ നമ്പർ ശരിയാണോ എന്ന് ഇപ്പോൾ തന്നെ പരിശോധിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വാട്സപ്പിലോ സോഷ്യൽ മീഡിയയിലോ വരുന്ന ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകുന്നതിന് പകരം ഔദ്യോഗിക വെബ്സൈറ്റ് ആയ പരിവാഹൻ സാരഥി പോർട്ടൽ വഴിയാണ് സേവനം ഉപയോഗിക്കേണ്ടത്. ഇതുപോലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാം. തുടർന്നും അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കൂ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ ഇതിനാണ്. അപ്പോൾ നമുക്ക് ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. ഈ ഹാക്കർമാർ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് ഇവർ ഹാക്ക് ചെയ്യുന്നതെന്ന് അല്ലേ? നിങ്ങളും ചിന്തിക്കാറുണ്ടായിരിക്കും. നമ്മൾ ഈ പല ഫോർവേഡ് മെസ്സേജും നമ്മൾ പല ഗ്രൂപ്പുകളിലേക്കും അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടും ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അതായത് എന്തെങ്കിലും ഓഫറിന്റെ ഒക്കെ മെസ്സേജ് ഒക്കെ. ഈ ഒരു മെസ്സേജ് ഒരു ഹാക്കിംഗ് ആണ്. ഇതിന് ഫിഷിംഗ് എന്നാണ് ഹാക്കർമാർ പറയുന്നത്. ഇങ്ങനെ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അങ്ങ് ലോഗിൻ ആകും. ഉദാഹരണത്തിന് നിങ്ങൾ അധികം പേര് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഇമെയിലും ഐഡിയും പാസ്വേഡും വെച്ച് അങ്ങ് ലോഗിൻ ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളുടെ ഫോണിലെ മെയിൽ ഐഡിയും പാസ്വേഡും കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മെയിൽ ഐ ഡി വെച്ച് നമ്മൾ എന്തൊക്കെ ലോഗിൻ ആയിട്ടുണ്ടോ അതൊക്കെ അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇച്ചിരി വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ്, കോൺടാക്ട് ലിസ്റ്റ്, ലൊക്കേഷൻ അങ്ങനെ എല്ലാം നമ്മൾ അലോ ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ മെയിൽ ഐഡിയും പാസ്വേഡും കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവർക്ക് ഹാക്കർമാർക്ക് ഈസി ആയിട്ട് കിട്ടും. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഗൂഗിൾ തന്നെ അവതരിപ്പിക്കുന്ന ഗൂഗിൾ പാസ്വേഡ് എൻക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ചെയ്യാൻ സിമ്പിൾ ആണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണം. സെറ്റിംഗ്സ് എടുക്കുക, അതിൽ ഗൂഗിൾ എടുക്കുക. അവിടെ നിങ്ങളുടെ യൂസർ നെയിമിന്റെ താഴെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. സെക്യൂരിറ്റി ആൻഡ് അൺസൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അതിൽ ഏറ്റവും താഴോട്ട് വരുമ്പോൾ പാസ്വേഡ് മാനേജർ എന്നൊരു ഓപ്ഷൻ കാണും, അത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു പേജ് വരും, അതിൽ ഏറ്റവും താഴെയായിട്ട് സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. സെറ്റപ്പ് ഡിവൈസ് എൻസ്ക്രിപ്ഷൻ അങ്ങനെ ഓപ്ഷൻ വരും, അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ വീണ്ടും താഴെ

നമ്മൾ പാട്ടുകളൊക്കെ കേട്ട് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിൽ നിന്ന് കൂടെ ഉള്ള താർജ്ജ നിതിനാണ്. നിങ്ങൾ രണ്ട് സിം ഉപയോഗിക്കുന്ന ആളാണോ എങ്കിൽ ഈ പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കും കേട്ടോ. നമ്മൾ പലരും രണ്ട് സിം ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ രണ്ടാമത്തെ സിമ്മിൽ ചിലപ്പോൾ കോളിനും SMS-നും മാത്രമായിരിക്കും നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പോൾ ആ സിമ്മിന് ഡേറ്റ ഉൾപ്പെടുന്ന വലിയൊരു പ്ലാൻ റീചാർജ് ചെയ്യേണ്ടി വരുന്നത് ഒരു അധിക ചെലവായിട്ട് തോന്നാം. അപ്പോൾ ഇതിനൊരു മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ട്രൈയുടെ പുതിയ വ്യവസ്ഥ പ്രകാരം ഡേറ്റ ആവശ്യമില്ലാത്ത ഉപഭോക്താക്കൾക്കായിട്ട് വോയിസ് പ്ലസ് SMS ഓൺലി പ്ലാൻ നൽകണം. അതായത് ഇന്റർനെറ്റ് ഡേറ്റ ഇല്ലാതെ കോളിനും SMS-നും മാത്രം ഉപയോഗിക്കുന്ന പ്രത്യേക റീചാർജിങ് ഓപ്ഷൻ. ഇനി 30 ദിവസം, 56 ദിവസം, 48 ദിവസം തുടങ്ങിയ വിവിധ വാലിഡിറ്റി ഉള്ള വോയിസ് ആൻഡ് SMS ഓൺലി ഓപ്ഷൻ ലഭ്യമാകുന്ന രീതിയിലാണ് സംവിധാനം. ഇത് ദീർഘമായി ഉപയോഗിക്കണമെങ്കിൽ 365 ദിവസം വരെ വാലിഡിറ്റി ഉള്ള പ്ലാനുകളും ഉണ്ടാകും. അപ്പോൾ കാര്യം വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ രണ്ടാമത്തെ സിമ്മിൽ നിങ്ങൾക്ക് ഡേറ്റ ഉപയോഗിക്കേണ്ട എങ്കിൽ അതിനായിട്ട് ഡേറ്റ ഉൾപ്പെടാത്ത പുതിയ റീചാർജിങ് ഓപ്ഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കോളിനും SMS-നും വേണ്ടി മാത്രമായിട്ട് നമുക്ക് ആ റീചാർജ് തിരഞ്ഞെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് രണ്ട് സിം ഉപയോഗിക്കുന്നവർക്ക്, ഒരു സിം നാട്ടിലെ ഉപയോഗത്തിനും മറ്റൊന്ന് കോളിനും SMS-നും മാത്രം സൂക്ഷിക്കുന്നവർക്ക്, വിദേശ യാത്ര ചെയ്യുന്നവർക്ക് തുടങ്ങിയവർക്കൊക്കെ ഇതൊരു പ്രയോജനപ്പെടുന്ന ഒരു മാറ്റമായിരിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ സിമ്മിനും പ്രത്യേക ഓഫറുകളാണ്. അതിന്റെ വാലിഡിറ്റി, അതിന്റെ പ്രൈസ്, അതിന്റെ ബെനിഫിറ്റ് എന്നിവ വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്ലാൻസ് ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതേപോലെ മറ്റ് ടെക് വിശേഷങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അതിനായി തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും ഇതിന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.

പലപ്പോഴും ചെയ്യുന്നത് ഇതാണ്. ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ വൈഫൈ ഉണ്ടാകും, പാസ്വേഡ് കിട്ടും, കണക്റ്റും ചെയ്യും. പക്ഷെ ഒരു കാര്യം അറിയില്ല, ഈ വൈഫൈയുടെ മാക്സിമം റേഞ്ച് കിട്ടുന്നത് എവിടെയാണ്, അല്ലെ എവിടെ നിന്നാണ് ഏറ്റവും നല്ല സ്പീഡ് കിട്ടുക എന്നത്. ഉദാഹരണത്തിന്, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയെന്ന് കരുതുക. അവിടെ ഫ്രീ വൈഫൈ ഉണ്ട്, നമ്മുടെ സിമ്മിന് അവിടെ റേഞ്ചും കിട്ടുന്നില്ല. അപ്പോൾ വൈഫൈ കണക്ട് ചെയ്തു, പക്ഷേ വൈഫൈ റൗട്ടർ അല്ലെങ്കിൽ ആക്സസ് പോയിന്റ് ഉള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരുപാട് ദൂരെയാണെങ്കിൽ കണക്ഷൻ വീക്ക് ആകാം, സ്പീഡും കുറയാം. അവിടെയാണ് വൈഫൈ എന്ന ആപ്ലിക്കേഷൻ ഉപകാരപ്പെടുന്നത്. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആവശ്യമായ ആക്സസ് കൊടുത്ത് ക്യാമറ ഓപ്പൺ ചെയ്താൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വൈഫൈ സിഗ്നൽ എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എവിടെയാണ് സിഗ്നൽ കൂടുതൽ ശക്തം, എവിടെയാണ് കുറവ്, ഏത് ഭാഗത്തേക്ക് മാറിയാൽ കൂടുതൽ നല്ല കണക്ഷൻ കിട്ടുമെന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഈ ആപ്പ് സഹായിക്കും. അതായത് വൈഫൈ പാസ്വേഡ് കിട്ടിയാൽ മാത്രം പോരാ, ആ വൈഫൈയുടെ നല്ല റേഞ്ച് കിട്ടുന്ന സ്ഥലം കൂടി കണ്ടെത്തണം. ഹോസ്പിറ്റലായാലും ഓഫീസായാലും ഹോട്ടലായാലും വലിയൊരു വീടായാലും വൈഫൈ ഏത് ഭാഗത്താണ് കൂടുതൽ നല്ല രീതിയിൽ കിട്ടുന്നത് എന്ന് കണ്ടെത്താനായിട്ട് വൈഫൈ പോലുള്ള ആപ്പുകൾ ഉപകാരപ്പെടും. അപ്പോൾ ഇനി വൈഫൈ കണക്ട് ചെയ്തിട്ട് നെറ്റിന് സ്പീഡ് കിട്ടുന്നില്ല എന്നുള്ള പരാതി വേണ്ട. വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ നെറ്റിന് സ്പീഡ് എവിടെ കിട്ടുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ ഇത്തരത്തിലുള്ള ആപ്പുകൾ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതുപോലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അതിനായിട്ട് നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.

അങ്ങനെ നമ്മൾ തിരികെ വന്നിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലേക്ക്. കൂടെയുള്ള ദർജൻ ഇതിനാണ്. ഇപ്പോൾ നമ്മൾ കേട്ട ഒരുപാട് ചെറിയ ചെറിയ ടെക് വിശേഷങ്ങൾ ഇന്ന് നമ്മൾ ടെക്കി ടോക്കിൽ സംസാരിച്ചു. നമ്മൾ ദിവസവും കയ്യിൽ കൊണ്ട് നടക്കുന്ന ഫോണിലും നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകളിലും ഇന്റർനെറ്റിലും നമ്മൾ അറിയാതെ കിടക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. അവയിൽ ചിലത് നമ്മുടെ സമയം ലാഭിക്കും, ചിലത് സുരക്ഷ കൂട്ടും, ചിലത് നമ്മുടെ ഡിജിറ്റൽ ലൈഫ് കുറച്ചുകൂടി എളുപ്പമാക്കും. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കും, അതോടൊപ്പം നമ്മളും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇന്നത്തെ ടെക് വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും. ഇതെന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
0: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളുടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367. ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്. ഇത് എന്റെ റേഡിയോ 91.2.
2: കറു കറു കറുപ്പായി നീ വെളുത്തത് ഏ കറുപ്പായി.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ അക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.

0: ഞാൻ സിനിമ വാദിയ കണ്ടിട്ടേ ഇല്ല. അപ്പല്ല സിനിമ എന്താ ഭയങ്കര ആഗ്രഹ. 4 മണിക്കല്ല ഞങ്ങൾ ചോറ് വെച്ച് 5-6 മണിക്കൂടെ കൊട്ടായിലെത്തും സിനിമ പോകാന.
1: അമ്മയ്ക്ക് പൃഥ്വിരാജ് ആരാന്നറിയോ?
2: എനിക്കറിയില്ല.
1: ബിജു മേനോൻ ആരാന്നറിയോ?
2: അറിയില്ല.
1: അമ്മ പാടിയ പാട്ട് ഏത് സിനിമയിലെയാന്നറിയോ?
3: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: ഈ നടുനെറ്റിയിലെ മുറിവ് കണ്ടോ? വിശന്നപ്പോ ഒരു ചായക്കട കയറി വയറു നിറച്ച് തിന്നു. കാശില്ലാന്ന് അറിഞ്ഞപ്പോ പീഡിയക്കാരൻ കൈ കിട്ടി എന്തോ ഇട്ട് തെറിഞ്ഞതാ. ചോര വീണ് ഒരു കണ്ണ് കാണില്ലായിരുന്നു രണ്ടു ദിവസത്തേക്ക്. അന്ന് മുതൽ ഒരു തൊഴിൽ അന്വേഷിച്ചു. 5 വയസ്സുകാരന് എന്ത് തൊഴിൽ കിട്ടാന്. പിന്നെ പിന്നെ വിശക്കുമ്പോ കൈനീട്ടാൻ പേടിയായിരുന്നു. കടകളിലെ പലഹാര പാത്രങ്ങളിൽ നിന്ന് കൈ കിട്ടി നോക്കി എടുത്തോണ്ട് ഓടും. ഒരിക്കൽ നാട്ടുകാര് പിടിച്ചങ്ങ് പെരുമാറി. ഒരുത്തന്റെ അടികൊണ്ട് ഈ വലത് കാൽ ഒടിഞ്ഞതാ. തെരുവിലിട്ട് അടിച്ചവരും ഇടിച്ചവരും പോലീസുകാരും ആരും ഒന്നും ചോദിച്ചില്ല നീ എന്തിനാ കുഞ്ഞയെ മോഷ്ടിക്കുന്നതെന്ന്.
2: ഇതൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾക്ക് കണ്ണു നിറയ. പക്ഷെ ആശാൻ വിഷമിക്കല്ലേ?
1: അയ്യോ, ആർക്ക് വിഷമം, ആർക്കോ വിഷമം.
0: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺ ഇൻ ദി റേഡിയോ 91.2.
1: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച തിരുവനന്തപുരത്ത്. ജപ്പാനിൽ നടക്കുന്ന 20-ാമത് ഏഷ്യൻ ഗെയിംസിന് നാളെ സമാപനം. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി നിലവിൽ ഇന്ത്യ 4-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌടില്യ

0: സാമ്പത്തിക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ജനാധിപത്യവും വികസനവും ഒരുമിച്ച് മുന്നേറണമെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്നും വ്യക്തമാക്കി. സാങ്കേതിക വിദ്യയുടെ ദാസരാകാതെ അതിന്റെ യജമാനനായി മാറാനാണ് വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോട്ടയം വലവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 8th ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു ഗവർണർ. സാങ്കേതികവിദ്യയെ നമ്മളാണ് ഉപയോഗിക്കേണ്ടതെന്നും അവ നമ്മളെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോവിഡിന് ശേഷം സംസ്ഥാനത്ത് മരണനിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഓരോ മരണത്തിന്റെയും കൃത്യമായ കാരണം കണ്ടെത്തുന്നതിന് ഹെൽത്ത് ഡേറ്റ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം 2 പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് ആരോഗ്യമേഖലയിൽ കൂടുതൽ സഹായം ലഭ്യമാക്കുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഒരു റിപ്പോർട്ട്.
1: ആരോഗ്യ സുരക്ഷാ രംഗത്ത് പൂർണ്ണമായും സർക്കാർ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന ഒരു ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഈ പദ്ധതി പ്രകാരം അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും 5 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ പരിരക്ഷയ്ക്ക് അർഹതയുണ്ട്. അർഹരായ ഗുണഭോക്താക്കൾക്ക് രാജ്യത്തുടനീളമുള്ള അംഗീകൃത സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ചികിത്സാനുകൂല്യങ്ങൾ നേടാം. ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള 3 ഡിസ്ചാർജിന് ശേഷമുള്ള 15 ചിലവുകൾ ഇതിലുൾപ്പെടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കൃഷി വകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്തെ കർഷകർക്ക് കൃഷിവകുപ്പിന്റെ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുന്നതിനായി നടപ്പാക്കുന്ന സ്മാർട്ട് ഫാർമർ ഐഡി കാർഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് മുട്ടിലിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിനുശേഷം പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൌകര്യവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ്ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 7 മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക തട്ടിപ്പ്, ഫിഷിംഗ്, സൈബർ ബുള്ളിംഗ് തുടങ്ങിയ ഓൺലൈൻ ഭീഷണികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് നീന്തൽ മത്സരങ്ങൾ നടക്കുന്ന വേദിയുടെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തയെ തുടർന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലർ ആർ ശ്രീലേഖ സ്ഥാനമൊഴിഞ്ഞെന്ന് കത്ത് നൽകിയതായി മേയർ വി വി രാജേഷ്. സ്വകാര്യ കാരണങ്ങളാണ് ഇതിനു പിന്നിലെന്ന് ശ്രീലേഖ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. പുരുഷന്മാരുടെ 57 കിലോഗ്രാം വിഭാഗം ഗുസ്തിയിൽ ഇന്ത്യൻ താരം അമൻ സെഹ്റാവത്ത് സ്വർണം നേടി. പുരുഷ 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. ഇതോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്തെത്തി. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ പതാക വഹിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ വെസ്റ്റിൻഡീസിന് 352 റൺ വിജയലക്ഷ്യം. 3 മത്സര പരമ്പരയിൽ 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കും ബഹ്റിനിലേക്കും ഈ മാസം 27 മുതൽ പുതിയ വിമാന സർവ്വീസുകൾ ആരംഭിക്കും. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ റിയാദിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റിനിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവ്വീസ് തുടങ്ങുക. ആലപ്പുഴ ജില്ലയിൽ റോഡ് നിർമ്മാണത്തെ തുടർന്ന് കുടിവെള്ളക്ഷാമം രൂക്ഷം. ദേശീയപാത പുനർനിർമ്മാണത്തിനിടയിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയാണ് ജില്ലയിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: അരൂർ മുതൽ കായംകുളം വരെയുള്ള ഭാഗത്തെ പൈപ്പ് പൊട്ടൽ പതിവ് സംഭവമാവുന്നു. ചേർത്തലക്കാർക്ക് കുടിവെള്ളം കിട്ടാൻ ഇനി രണ്ടു ദിവസം കൂടി കാത്തിരിക്കണം. തിരുവിഴയിൽ ഇന്നലെ ദേശീയപാത നിർമ്മാണത്തിനിടയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പാണ് പൊട്ടിയത്. ചേർത്തല നഗരത്തിലും 8 പഞ്ചായത്തിലും കുടിവെള്ളമില്ല. കുടിവെള്ള പൈപ്പ് തിരിച്ചറിയാതെയാണ് റോഡ് പണി നടക്കുന്നത്. ഇത് പരിഹരിക്കാൻ പലതവണ ഉന്നതതല യോഗം ചേർന്നിട്ടും പൈപ്പ് പൊട്ടൽ തുടരുകയാണ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ സമ്മേളനം രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. 200 അംഗങ്ങളും അവരുടെ സഹായികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് കൂടരിഞ്ഞി കൂമ്പാറയിൽ ട്രാവലർ നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 11 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. കുട്ടികൾ ഉൾപ്പെടെ പരിക്കേറ്റ 25 പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഗോത്ര അറിവുകളും പരമ്പരാഗത രീതികളും കൂട്ടിയിണക്കി ആയുർവേദ ഗവേഷണം ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ആയുഷ് വകുപ്പും ദേശീയ ആയുഷ് മിഷൻ കേരളവും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച 11th ആയുർവേദ ദിനാഘോഷം പ്രജ്വല 2026 സമാപന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ആദ്യ സമഗ്ര തൃതീയതല ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ ഘടകങ്ങളുടെ കുറവിനെ തുടർന്നുണ്ടാകുന്ന ജനിതക രക്തസ്രാവ രോഗമാണ് ഹീമോഫീലിയ. വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനും പ്രവാസി മലയാളികളുടെ ബിസിനസ് ശൃംഖലകളെ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നതിനുമായി പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. ദുബായ്, ലണ്ടൻ, ന്യൂയോർക്ക്, സിംഗപ്പൂർ, ടോക്കിയോ എന്നീ 5 നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഈ ഡെസ്കുകൾ പ്രവർത്തിക്കുക. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ID കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി TT സിദ്ദിഖ്. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച തിരുവനന്തപുരത്ത്. ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിന് നാളെ സമാപനം. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി നിലവിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

അക്രമീലാഴത്തിൽ ഒരാളായി നമ്മളെ പരിഗണിക്കപ്പെടുക എന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. നമ്മുടെ ജീവിതത്തിൽ ആയുസ്സുണ്ടെങ്കിൽ ഉറപ്പായി സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്നേ വർദ്ധിക്കും, മറ്റൊന്ന് മരണമാണ്. ബാക്കിയെല്ലാം സംഭവിച്ചെന്ന് വന്നേക്കാം, വരാതിരിക്കാം, മറ്റൊന്നാകാം. പക്ഷേ ഇതാണിലും പെണ്ണിലും നാനാജാതിയും നാനാദേശത്തും എല്ലാം ഇതിന് രണ്ടിനും മറ്റൊരു മൂന്നാമത്തത് ഇല്ല എന്നതാണ് ഒരു സത്യം. കഴിഞ്ഞ ദിവസമാണ് വയോജന ദിനം കടന്നുപോയത്. ആ ദിനത്തിന്റെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്നത് നമ്മളും എത്തിച്ചേരാൻ തയ്യാറെടുപ്പിന് കാരണമാകുമെന്നതാണ് എന്റെ ഒരു വിശ്വാസം. വാർദ്ധക്യം നമ്മൾ ആലോചിക്കുന്നതേയില്ല. വാർദ്ധക്യത്തിന് വേണ്ടി ഒന്നും ആസൂത്രണം ചെയ്യുന്നതുമില്ല. വീട് വെക്കുമ്പോഴും മറ്റ് സംഗതികൾ ചെയ്യുമ്പോഴും ഒന്നും വാർദ്ധക്യത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒന്നും നമ്മൾ ചിന്തിക്കുന്നതേയില്ല. അങ്ങനെ ചിന്തിക്കാതിരിക്കാനാകുന്നു. എത്ര പേരാണ് വാർദ്ധക്യത്തിലൂടെ അനുഭവങ്ങളുടെ കരുത്തും സ്നേഹവും സ്വാതന്ത്ര്യവും സമ്പത്തും ഒക്കെ ബാക്കിയാക്കി നമ്മുടെ മുന്നിലൂടെ കടന്നു പോയത്. ഇനിയും ആ ഊഴത്തിന് കാത്തു നിൽക്കുന്നത് നമ്മൾ തന്നെയാണെന്നുള്ള വിചാരം നമുക്കിടയ്ക്കിടെ ഉണ്ടാകേണ്ടതാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വൃദ്ധരായ മനുഷ്യർ പറയുമല്ലോ, പഴത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കുമെന്ന്. പക്ഷേ നാളെ പച്ചിലയുടെയും സ്ഥിതി അതുതന്നെയാണ്. ആ ഓർമ്മകളിലും വിശ്വാസത്തിലും വേണം നമുക്കിന്ന് സഞ്ചരിക്കാൻ. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

ഉപാദന ശീലസേ നിത്യം വൃത്തോപസേവനം ചത്വാരി തസ്യേ വർദന്തിയായുർവിദ്യായ ശോഭലം. മനുസ്മൃതിയിലെ നാലാം അധ്യായത്തിലെ 121-ാമത്തെ വചനമാണ് ഇതിന്റെ അർത്ഥം. വായിക്കുമ്പോൾ വളരെ വ്യക്തമായി മനുസ്മൃതി പറയുന്നതേ, വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യരെ നിത്യവും നന്ദി ചെയ്യുന്നതിലൂടെ, അവരെ സ്നേഹിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആരോഗ്യവും അറിവും കീർത്തിയും ആയുസ്സും വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. നന്ദിപൂർവമായ മുതിർന്നവരോട് കാണിക്കേണ്ട സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. രാമായണത്തിലും മഹാഭാരതത്തിലും വൃദ്ധരായ മാതാപിതാക്കളോട് വാർദ്ധക്യത്തിലും ഉള്ളവരോട് പെരുമാറുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമുണ്ട്. ബൈബിളിലും അതിൻ്റെ അനുബന്ധ ഗ്രന്ഥങ്ങളിലുമൊക്കെ തലനരച്ചവരെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ച്, കാരണം തലനരയ്ക്കുന്നത് വെറുതെയല്ല, അനുഗ്രഹങ്ങളും ആയുസ്സും അനുഭവങ്ങളും ചേരുമ്പോഴാണ് അതിനുള്ള അവസരമുണ്ടാകുന്നത്. മുതിർന്ന പൗരനായി തലനരയ്ക്കുന്ന മനുഷ്യരോട് കാണിക്കേണ്ട കാരുണ്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ കുറച്ചുകൂടി കാർക്കശ്യത്തോടെ വൃദ്ധരായ മാതാപിതാക്കളോടും മുതിർന്ന പൗരന്മാരോടും പെരുമാറേണ്ടത് എങ്ങനെയെന്ന് പറയുന്നുണ്ട്. ഒരിക്കൽ പ്രവാചകന്റെ സദസ്സിലേക്ക് അത്രമേൽ ഭംഗിയായി ഒന്നും വസ്ത്രം ധരിക്കാത്ത അന്ധനായ ഒരാൾ കടന്നു വരികയായിരുന്നു. ഒരു രാജാവുമായി വളരെ ഗൗരവമായ ഉടമ്പടി ചർച്ച ചെയ്യുന്ന വേളയിലാണ് വന്നത്. ഒരു നിമിഷം പ്രവാചകൻ അസ്വസ്ഥതയോടെ മുഖം ചുളിച്ചു. എന്തിനു വന്നു എന്ന ഭാവത്തിൽ അപ്പോൾ തന്നെ വിശുദ്ധ ഖുർആനിലെ അധ്യായം ജിബ്രീൽ മാലാഖിയുടെ പ്രവാചകൻ എന്നോണം എല്ലാ മനുഷ്യരെയും അറിയിച്ചു. നിന്റെ മുന്നിലേക്ക് എത്തുന്ന ആളുകളുടെ മഹത്വത്തെയോ മൂല്യത്തെക്കുറിച്ചോ വിലയിരുത്തപ്പെടേണ്ടത് നീയല്ല. നീ അവരെ ബഹുമാനിക്കുകയും നീ അവർക്ക് ആദരവ് നൽകുകയും അവരോട് സ്നേഹപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് പറയുന്ന ഒരു ഉപദേശ നിർദ്ദേശത്തിനപ്പുറത്തേക്കുള്ള ഭാഷയിലാണ് അതിനോട് വിശുദ്ധ ഖുർആൻ പ്രതികരിച്ചത്. അതെ, മുതിർന്നവരോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ചാണ് ഇതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് എൻ്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

മനുഷ്യ ജീവിതത്തിലെ അനിവാര്യമായ നിസ്സഹായത നമ്മൾ എല്ലാവരും കടന്നു പോകേണ്ടതാണ്. ആ കടന്നു പോകുന്നതിന് നമുക്ക് തയ്യാറെടുപ്പുകളും വേണം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധാപൂർവം ഇടപെടുകയും ഈ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായ ഒന്നാണ്. നമ്മുടെ വാർദ്ധക്യം നമ്മുടെ മക്കളിലേക്ക് നമ്മൾ ബാല്യം മുതൽ തന്നെ പകർന്നു കൊടുക്കണം. അവരെ നമ്മൾ പഠിപ്പിക്കുന്നത് കേട്ടല്ല പഠിക്കുന്നത്, മറിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നത് കണ്ടാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ മുതിർന്നവരോട് എത്രമേൽ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നു, അത്രമേൽ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും അവർ പെരുമാറുക തന്നെ ചെയ്യും. അതിൻ്റെ പേരാണ് ജീവിത തുടർച്ചയുടെ പാഠം. ആ പാഠങ്ങൾ നമ്മൾ പഠിച്ചതും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ നിന്നുമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത വായിക്കുകയുണ്ടായി. 24-കാരനായ ഒരു മകൻ 47 വയസ്സുള്ള അമ്മയെ മുട്ടിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് അമ്മയെ വിശ്രമത്തിനായി തൻ്റെ നഗരമായ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. നടക്കാൻ പ്രയാസമുള്ള അമ്മയും കൊണ്ട് ഒരു യാത്ര പോകുന്നു. പോകുന്നത് ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ്. ആ വാഹനം വളരെ വേഗത്തിൽ അഗ്നിക്കിരയാകുന്നു. ഗ്ലാസ് പൊട്ടിച്ച് എല്ലാവരും രക്ഷപ്പെടാൻ പറയുന്നു. പക്ഷേ സ്വന്തം അമ്മയെ ഇട്ടിട്ട് പോകാൻ തയ്യാറാകാത്ത ആ മകൻ, ഞാൻ തനിച്ചില്ല, എൻ്റെ അമ്മയെ മാത്രമാക്കി ഞാൻ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് അമ്മയെ നെഞ്ചോട് സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്നു. അവൻ മരണത്തിന് കീഴടങ്ങി. 24 വയസ്സേ ജീവിച്ചിരുന്നുള്ളൂ. പക്ഷേ സ്വന്തം അമ്മയെ കളഞ്ഞ് രക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു മകന്റെ മനസ്സിന്റെ സ്നേഹത്തിന്റെ ഇഷ്ടത്തിനെയും പ്രതികരണമാണ് കണ്ടത്. എല്ലാവരും പലതുമൊക്കെ പറയുമ്പോഴും എഴുതുമ്പോഴും ഇതാണ് മറന്നുകൂടാത്ത യാഥാർത്ഥ്യം. ഏതായാലും വയോജന ദിനത്തിൽ പറയാൻ പച്ചയായ മനുഷ്യന്റെ ഇതുപോലെയുള്ള സ്നേഹാർപ്പണത്തിന് ഒരു വാർത്താ ചിന്ത കൂടി നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇത് എന്റെ റേഡിയോ 90

വാർദ്ധക്യത്തിന്റെ മണവും സുഖവും ഒക്കെ അനുഭവിച്ച മനുഷ്യർ നമ്മളിൽ നിന്നും പോയി ചിലപ്പോഴെങ്കിലും. അവരൊക്കെ നമുക്കൊരു തടസ്സമല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. എന്നാൽ എന്നേക്കുമായി അവർ പോയപ്പോഴാണ് ആ ശൂന്യതയ്ക്ക് പകരം മറ്റൊന്നുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അവരുടെ ഓർമ്മകൾ സുഖമുള്ള സ്വപ്നങ്ങളായി ഇടയ്ക്കിടെ നമ്മളിലേക്ക് എത്തുമ്പോൾ ആ സ്വപ്നങ്ങളിൽ പോലും നമ്മൾ സന്തോഷം അനുഭവിക്കുന്നു. അവർ വല്ലാണ്ട് ചേർത്ത് പിടിച്ച നിമിഷങ്ങൾ നമ്മൾ ഓർക്കുന്നു. അവർ നമുക്ക് വേണ്ടി കാത്തിരുന്ന സമയങ്ങളെ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അവരോട് പിണങ്ങിയ നിമിഷം ശപിക്കപ്പെട്ടതായി ഇരുന്നു എന്ന് ഇന്ന് ചിന്തിക്കുന്നു. ഒന്നും പറയാൻ തിരുത്താൻ അവരിന്ന് ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയായവരോട് ഇനി നമുക്കങ്ങനെ പെരുമാറാം. ബാക്കിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെടുന്നതൊന്നും തിരിച്ചു കിട്ടുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രമേൽ ആ നഷ്ടപ്പെടലിന് ആഴമുണ്ടായിരിക്കുമെന്ന് ഒട്ടും ഓർത്തിട്ടുണ്ടാവില്ല. എല്ലാ ഓർമ്മകൾക്കൊപ്പം അവർക്കായി പ്രാർത്ഥിക്കാം. അവരുടെ നഷ്ടങ്ങൾ അവസാന ശ്വാസം വരെ വേദനയായി തന്നെ ബാക്കിയാകും. ഇല്ലെങ്കിൽ പിന്നെ അവർ നമുക്കെന്താണ്, നമുക്കെന്തായിരുന്നു? എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു യാത്ര പോയി. തമിഴ്നാട്ടിലെ പാടങ്ങൾക്കിടയിലൂടെ യാത്ര പോകുമ്പോൾ ആ പാടത്ത് അകലെ നിന്ന് നോക്കിയാൽ കട്ടുറുമ്പ് പോലെ ജോലിയെടുക്കുന്ന കുറേ മനുഷ്യരെ കണ്ടു. ആ മനുഷ്യരെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ ചില ചിന്തകൾ കടന്നുപോയി. സ്വന്തം ജീവിതത്തെക്കുറിച്ച് പരിതപിക്കുന്നവരോട് എനിക്ക് പരിതാപം തോന്നി. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെടുമ്പോൾ വല്ലാതങ്ങ് പരിതപിക്കുന്നവരുണ്ട്. അല്പം കടം വരുമ്പോൾ, അല്പം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ മകൻ പഠിക്കാതാകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്ത് സന്ദർശനത്തിന് പോകാൻ കഴിയാതെ വരുമ്പോൾ ഒക്കെ ഇതെന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, എന്തൊരു ജീവിതമാണ് എന്നൊക്കെ പറയുന്നവരോട് ആ പാടത്ത് പണിയെടുക്കുന്ന മനുഷ്യരെ കണ്ടപ്പോൾ എനിക്ക് പരിതാപം തോന്നി. എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ജോലി ചെയ്യുന്ന മണിക്കൂറുകൾ വല്ലാതെ എണ്ണി പറയുന്നവർ നമ്മുടെ നാട്ടിലൊക്കെയുണ്ട്. അല്പം വെയിൽ കൊണ്ടാൽ, അല്പം പാടുപെട്ടാൽ എന്തോ മഹാകാര്യം ചെയ്തതുപോലെ, അവരോടും എനിക്ക് പരിതാപം തോന്നി. ആഹരിച്ചും കുടിച്ചും ആസ്വദിച്ച് ആഹ്ലാദിക്കുന്നവർ, ഇതിൻ്റെ പിന്നിലെ കഷ്ടപ്പാട് ഓർക്കാത്ത ഞാനും നിങ്ങളും ഉൾപ്പെടെ എത്രയോ മനുഷ്യരുണ്ട്. അരിയുടെ വിലയെക്കുറിച്ച് മാത്രം കുറ്റം പറയുകയും അല്ലെങ്കിൽ വാങ്ങുന്ന ഭക്ഷ്യവസ്തുക്കളുടെ വിലയെക്കുറിച്ചും അതിൻ്റെ രുചിയെക്കുറിച്ചും മാത്രം അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളവരെ ഓർക്കാത്തവരെക്കുറിച്ചും എനിക്ക് പരിതാപം തോന്നി. പിന്നീട് തോന്നിയത് സ്വന്തം ജീവിതത്തെക്കുറിച്ച് മാത്രം ഓർക്കുകയും മറ്റുള്ളവരെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാത്തവരെക്കുറിച്ചുമാണ്. അങ്ങനെയുമുള്ള ഒത്തിരി മനുഷ്യരുണ്ട് ഇവിടെ. എൻ്റെ നേട്ടം, എൻ്റെ ലാഭം, എൻ്റെ സന്തോഷം, എൻ്റെ സുഖം അല്ലാതെ മറ്റുള്ളവരെക്കുറിച്ച് എന്തു പറയാനാണ്, എന്തോർക്കാനാണ്, എന്തു മിണ്ടാനാണ്? ഇങ്ങനെയൊക്കെയുള്ളവരോട് സഹതാപവും പരിതാപവും അല്ലാതെ മറ്റെന്താണ് തോന്നേണ്ടത്? എല്ലാ കാഴ്ചകളിലും ആ കാണുന്ന കാഴ്ചകൾക്കപ്പുറത്തുള്ള ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂടി നോക്കുവാൻ ആകേണ്ടത് അനിവാര്യമാണ്. അത് എനിക്കും നിങ്ങൾക്കുമുള്ള ഉണർത്തലുമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റ് റേഡിയോ 91.2.

തങ്ങളുടെ ഗതാഗതം.

തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.